0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 22 ചൊവ്വ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൽ ഖസസ് 29 മുതൽ സൂറത്തുൽ അൻകബൂത് സൂറത്ത് റൂം 30 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖസസ് 29 മുതൽ സൂറത്ത് റൂം 30 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അലൂസി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുകൾ, 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أردن دانا سميع ب
3: إدغام
2: إقلاب هذا تنوين ശേഷം ബ ആണ്. നൂൻ സാക്കിനക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടുകൂടി. അപ്പോൾ
3: സമീഉം ബസീർ
2: അല്ലദീന യുളാഹിറൂന മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ, അങ്ങനെ
3: മിൻകും മിൻ നിസ.
2: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ, മിന്നി. ആ രണ്ട് നൂൻ ഉണ്ട് അവിടെ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, എല്ലാം ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസ ഇഹിം
3: മിൻകും മിൻ നിസ ഇഹിം.
2: ആ, വീണ്ടും അതാ, നിസ ഇഹിമ്മ അവ മണിക്കണം, പിന്നെ ഹുന്ന അതും. മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ, നൂനിസാക്കിനു ശേഷം ഹംസേൺ. അപ്പോൾ ഇളഹാർ, ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ, നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ, ഇല്ലല്ലായി വലദ്നഹും വലദ്നഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇദ്ഗാംബി ഗുന്ന, തൻവീനു ശേഷം മീമാണല്ലോ, മിനൽ ഖൗലി വസൂറ. ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, അഫുവ്വുൻ ഗഫൂർ. അവിടെ എന്താ, തൻവീനു ശേഷം ഗാ, അപ്പോൾ ഇളഹാർ, ഇളഹാർ, ഇളഹാർ കേട്ടാ, അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ്, മുസാഫ് നോക്ക്, അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസ, അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു, പിന്നെ മദ് നിസഇഹിം. ثم يعودون لما قالوا فتحرير رقبة م تنوين ശേഷം മീം, പിന്നെ മിൻ ഖബ്ലു, മിൻ ഖബ്ലു എന്താ, ഇഖ്ഫാ, ഇഖ്ഫാ അല്ലോ മണിക്കണം. അപ്പോൾ റഖബത്തിൻ മിൻ قبل
3: رقبة من قبل
2: അയ്യത്തമാസ ആ മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
3: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
3: قد سمع

0: ذلكم توعظون به والله بما تعملون خبير
1: ذلكم توعظون به والله بما تعملون خبير
0: وآخر دعوانا الحمد لله رب العالمين
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് നൂഹ് 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
1: വചനം 26, വാക്കർത്ഥം. വഖാല നൂഹ്, നൂഹ് വീണ്ടും പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ, നീ വിട്ടേക്കരുതേ, അലൽ അർദി, ഭൂമിയുടെ മീതെ, ഭൂമിയിൽ, മിനൽ കാഫിരീന, അവിശ്വാസികളിൽ നിന്ന്, ദയ്യാറൻ, ഒരു വീട്ടുകാരനെയും ഗൃഹവാസിയെയും ഒരാളെയും.
2: وقال نوح رب لا تذر على الارض من الكافرين ديارا.
1: നൂഹ് വീണ്ടും പറഞ്ഞു, എന്റെ റബ്ബേ, അവിശ്വാസികളിൽപ്പെട്ട ഒരു പൗരനെയും ഭൂമിക്കുമീതെ നീ ബാക്കിയാക്കി വിട്ടേക്കരുതേ. വചനം 27, വാക്കർത്ഥം. ഇന്നക, നിശ്ചയമായും നീ, ഇൻ തദർഹും, അവരെ നീ വിട്ടേക്കുന്ന പക്ഷം, യുദില്ലൂ, അവർ വഴിതെറ്റിക്കും, ഇബാദക, നിന്റെ അടിയാന്മാരെ, വലാ യലിദൂ, അവർ ജനിപ്പിക്കയുമില്ല, ഇല്ല ഫാജിറൻ, ദുർവൃത്തനെ അഥവാ തോന്നിയവാസിയെ അല്ലാതെ, കഫാറോ, സത്യനിഷേധക്കാരനായ, നന്ദി കെട്ടവനായ.

കാരണം നിശ്ചയമായും അവരെ നശിപ്പിക്കാതെ വിട്ടേക്കുന്ന പക്ഷം അവർ നിന്റെ അടിയാന്മാരെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. സത്യനിഷേധക്കാരായ ദുർവൃത്തരെയല്ലാതെ അവർ ജനിപ്പിക്കുകയും ചെയ്യുകയില്ല. 26-27 വചനങ്ങളുടെ വിശദീകരണം. ആ ജനതയെക്കുറിച്ച് ഒരു സൽപ്രതീക്ഷയ്ക്ക് അവകാശമില്ലാതിരുന്നതോ അവർ കൈക്കൊണ്ടുവന്ന അക്രമനയങ്ങളോ മാത്രമായിരുന്നില്ല അവർക്കെതിരിൽ അവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൂഹ്നബി അലൈഹിസ്സലാമയെ പ്രേരിപ്പിച്ചത്. ഭാവിയിൽ സത്യവിശ്വാസം സ്വീകരിക്കാനിടയുള്ള ആളുകളെ, ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി നിലവിലുള്ള ചുരുക്കം വ്യക്തികളെപ്പോലും ആ അക്രമികൾ വഴിപിഴപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും ആ ദുഷിച്ച ജനതയിൽ നിന്ന് ജനിച്ചു വളരുന്ന ഭാവി തലമുറകൾ അവരെപ്പോലെ ദുഷിച്ച ജനതയായിരിക്കുവാനേ മാർഗമുള്ളൂവെന്നും അദ്ദേഹത്തിൻ്റെ ദീർഘകാല പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ള അല്പം ചിലരല്ലാതെ മേലിൽ ആ ജനതയിൽ നിന്ന് ആരും വിശ്വസിക്കുന്നതല്ല എന്ന് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഹൂദ് 36 വചനത്തിൽ കാണാവുന്നതാണ്. ഈ പ്രാർത്ഥന അതിനുശേഷമായിരിക്കുവാനും ഇടയുണ്ട്. പ്രവാചകവര്യനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്കെതിരിൽ പ്രാർത്ഥന ചെയ്തതിൻ്റെ കാരണവും ന്യായവും ഇതിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാമല്ലോ. ഫിറാവിൻ്റെയും ആൾക്കാരുടെയും സത്യനിഷേധവും ധിക്കാരവും അതിരുകവിഞ്ഞു. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ പാടെ നശിച്ചപ്പോൾ അവർക്കെതിരിൽ മൂസാ നബി അലൈഹിസ്സലാമയും പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ടെന്നും ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെട്ടുവെന്നും സൂറത്ത് യൂനുസ് 88-89 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇപ്രകാരമാണ്. വചനം 28. വാക്കർത്ഥം: റബ്ബി, എന്റെ രക്ഷിതാവേ, റബ്ബേ, അഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു തരേണമേ. വലിവാലിദയ്യ, എന്റെ രണ്ട് ജനയിതാക്കൾക്കും അഥവാ മാതാപിതാക്കൾക്കും. വലിമൻ ദഖല, പ്രവേശിച്ചവർക്കും. ബൈതിയ, എന്റെ വീട്ടിൽ. മുഅ്മിനൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും. വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികൾക്കും. വല തസിദി, നീ വർദ്ധിപ്പിക്കുകയും അരുതേ. അല്ലാലിമീന, അക്രമികൾക്ക്. ഇല്ല തബാറോ, നാശമല്ലാതെ, നഷ്ടമല്ലാതെ.

0: എന്റെ റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവർക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു തരേണമേ. അക്രമികൾക്ക് നാശനഷ്ടമല്ലാതെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യരുതേ. 28 വചനത്തിന്റെ വിശദീകരണം. അവസാനമായി തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മറ്റെല്ലാ സത്യവിശ്വാസികളുടെയും പാപമോചനത്തിനു വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അവിശ്വാസികളെക്കുറിച്ചുള്ള പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ദുആ ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ടതുള്ള ഒരു മര്യാദ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പ്രാർത്ഥനയിൽ ആദ്യമായി സ്വന്തം കാര്യവും പിന്നീട് അവനവനുമായി കൂടുതൽ ബന്ധപ്പെട്ടവരുടെ കാര്യവും പ്രത്യേകം എടുത്തു പറയണം. അവസാനം പൊതുവിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നത്രേ അത്. എന്റെ വീട് ബൈത്തിയ എന്ന് പറഞ്ഞത് അദ്ദേഹവും സത്യവിശ്വാസികളും ഇബാദത്ത് ചെയ്തിരുന്ന പള്ളിയെ ഉദ്ദേശിച്ചാണെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. അദ്ദേഹം വസിച്ചിരുന്ന സ്വന്തം വീട് തന്നെയാണെന്നാണ് മറ്റൊരഭിപ്രായം. ഖുർആനിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാകുന്നതും ഇതാണ്. അല്പം ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാരെല്ലാം ശത്രുക്കളുമാണ്. ഈ നിലക്ക് അദ്ദേഹത്തിന്റെ ജനതയിലുള്ള ഒരു സത്യവിശ്വാസിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കാത്തവരായി ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലല്ലോ. ഒരു നബിവചനം ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: സത്യവിശ്വാസിയോടല്ലാതെ നീ ചങ്ങാത്തം കെട്ടരുത്, ഭയഭക്തനല്ലാതെ നിന്റെ ഭക്ഷണം തിന്നുകയും അരുത്. അബൂദാവൂദ്, ദാറുൽ ഖുത്നി, തിർമിദി എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നിന്റെ അടുത്ത കൂട്ടുകെട്ടും ബന്ധവും സത്യവിശ്വാസികളോടും സജ്ജനങ്ങളോടുമായിരിക്കണമെന്ന് താൽപര്യം. റബ്ബന ഗഫിർ ലന വലിവാലിദൈന വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്.
1: നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തു നൂഹ് 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ്.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27 അധ്യായം സൂറത്തു നംലിലെ 25 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കർ റുസുലു ഫദ്ദ

0: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം. മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: Peace Radio, tuned to reality.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. സൂറത്തുൽ ബഖറ 127-128 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 126 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് 127-128 ആയത്തുകളാണ് എടുക്കുന്നത്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ

إِمْ وَإِذْ يَرْفَعُ وَإِذْ ശ്രദ്ധിക്കേണ്ടത് ദാലിന് സുക്കൂൻ ഒന്ന് കലക്കല ചേരുത്, വ ഇത് യർഫഉ അല്ല വ ഇത് യർഫഉ. അതുപോലെ ദാലിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മഹ്റജ് ആ ഒരു ഉച്ചാരണം വ ഇസ് എന്നോ വ ഇത് എന്നോ ആവരുത്. വ ഇത് യർഫഉ ഐൻ്റെ ശബ്ദവും അതുപോലെ തന്നെ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഹ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. وَإِذْ يَرْفَعُ يَرْفَعُ أَلَّا يَرْفَعُ إِبْرَاهِيمُ إِبْرَا بَاءَنَ قَلْقَلَ ചെയ്യണം, അത് ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ഇബ്രാഹീമു മീമിന് ദമ്മാണ്, ഇബ്രാഹീമൽ ഖവാഇദ് എന്ന് പറയരുത്. ഇബ്രാഹീമുൽ ഖവാഇദ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ വഇസ്മാഈൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. ഇനി കൂട്ടി ഓതുമ്പോൾ വഇസ്മാഈൽ റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ തഖബ്ബൽ മിന്ന നൂൻ ശദ്ദ് മണിക്കണം. മിന്ന നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തണം. ഇന്നക അൻത ഇന്നക ഇവിടെ നൂനിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന. അൻത അൻതസ്സമീഉൽ അലീം അൻതസ്സമീഉൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്, അൽ അലീം ഇവിടെയും ഐൻ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സമീഉൽ അലീം അല്ല, ഹംസയല്ല, അയിനാണ്. ഇന്നക അൻതസ്സമീഉൽ അലീം. അടുത്ത ആയത്ത് റബ്ബന വജ്അൽനാ റബ്ബന റാ റബ്ബന വജ്അൽനാ ജീമിന് ഖൽഖല ചെയ്യണം, അവിടെ സുക്കൂനാണ്. വജ് ജീം ശരിക്കും കേൾക്കണം. വജ്അൽനാ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വജ്അൽന അല്ല വജ്അ വജ്അൽന മുസ്ലിമൈനി ലക മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിന വമിൻ സാക്കിന നൂന് ശേഷം ദാല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമിൻ ദുർരിയതിന അതുപോലെ ദാലിൻ്റെ ഉച്ചാരണവും ആ ശബ്ദം സുറിയത്തിന എന്നോ ദുറിയത്തിന എന്നോ ആവരുത്. ദുരീയത്തിന റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുരി ഇവിടെ അധികം ആളുകളും ദുറിയത്തിന എന്ന് പറയാൻ അല്ലെങ്കിൽ ഓതാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അറിയാത്ത ആളുകൾ ദുരീയത്തിന ദുരീയത്തിന ദുരീയത്തിന ഉമ്മത്തൻ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ദുരിയത്തിന ഉമ്മതൻ ഇനി ഉമ്മതൻ മീമിൻ ശദ് മണിക്കണം. ഉമ്മതൻ മുസ്ലിമതൻ ഉമ്മതൻ തൻ തൻവീന് ശേഷം മീം തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉമ്മതൻ മുസ്ലിമതൻ ഇത് ഗാം ബിഗുന്ന മുസ്ലിമതൻ ലക് മുസ്ലിമതൻ തൻവീന് ശേഷം ലാം ഇത് ഗാം ബിലാഗുന്ന മണിക്കാതെ ലാമിലേക്ക് തൻവീനിനെ കൂട്ടിലയിപ്പിക്കണം. മുസ്ലിമതൻ ലക് ഇത് ഗാം ബിലാഗുന്ന ഇനി ലക് അവിടെ നിർത്തുകയാണ് എങ്കിൽ മുസ്ലിമതൻ ലക് ലക് ഇങ്ങനെയാണ് നിർത്തേണ്ടത്. കൂട്ടി ഓതുകയാണെങ്കിൽ മുസ്ലിമത്തെ ലക്ക വ അരിന മനാസിക്കന വ അരിന വ അറിന അല്ല വ അരിന മനാസിക്കന വളരെയധികം ശ്രദ്ധിക്കണം. മനാസിക്കന കാഫിന് ഫത്ഹാണ്, സുക്കൂനല്ല. മനാസിക്കന എന്ന് പറയരുത്, മനാസിക്കന. വ തുബ് അലൈന വ തുബ് വ തുബ് ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അലൈന അലൈന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വതുബ് അലൈന ഇന്നക
നൂന്ന് ശദ് മണിക്കണം. വ എന്ന അക്ഷരത്തിന് ശദ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൻതത്തവ്വാബു അൻതത്തവ്വാബു റഹീം അർറഹീം അർറ എന്നല്ല അർറഹീം അർറഹീം എന്ന് പറയരുത്. അർറഹീം ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെ അർറഹീം ആയത്തിൻ്റെ അവസാനത്തിലുള്ള ആ മദ് മദ് ആയിരത്തിൽ സുക്കൂൻ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 127 128 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പഠിക്കുവാനും ഓതുവാനും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 127 128 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽഗാമിദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم،

0: وكان الله غفورا رحيما. الله أكبر.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്, മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39 അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.

0: അറുപത്തിയൊന്നാം അധ്യായം സൂറത്തു സുഫിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അഷ്ഷത്തിരി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ. സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറാഇന്റെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയവസന്തം.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وَلَقَدْ مَنَنَّا عَلَى مُوسَى وَهَارُونَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 113-ാമത്തെ വചനമായിരുന്നു അവസാനമായി നമ്മൾ വിശദീകരണ സഹിതം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, സൂറത്തു സ്വാഫാത്തിലെ 114-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വലഖദ് മനന്ന, തീർച്ചയായും നാം ദാക്ഷിണ്യം അഥവാ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അല മൂസ, മൂസയുടെ മേൽ. വഹാറൂൻ, ഹാറൂൻ്റെയും. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ പ്രവാചകന്മാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുഗ്രഹങ്ങൾ ചെയ്തതായി എടുത്തു പറയുകയാണ്. ഐ അൻ അംന അലൈഹിമ, ആ രണ്ടു പേർക്കും നാം നിഅമത്തുകൾ ചെയ്തിരിക്കുന്നു. വ നിഅമുല്ലാഹി സുബ്ഹാനഹു വതആല തകൂനു ബിജൽബിൽ മനാഫിഇ വദഫ്ഇൽ മദാർ. അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അത് പ്രയാസങ്ങൾ ദൂരീകരിക്കലും അനുഗ്രഹങ്ങൾ എത്തിച്ചു തരലും ആകുന്നു. വൽ മനാഫിഉ നൗആൻ, ഉപകാരപ്രദമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനത്തിലാകുന്നു. ദുന്യവിയ വ ദീനിയ, ഒന്ന് മതപരമായ അനുഗ്രഹവും മറ്റൊന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളും. വ ദീനിയ അഅലമു മിന ദുന്യവിയ, എന്നാൽ ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള അനുഗ്രഹങ്ങളാകുന്നു ദുന്യവിയായ അനുഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠകരം. വല്ലാഹു സുബ്ഹാനഹു വതആല അൻഅമ അലാ മൂസ വഹാറൂൻ ബിനിഅമിൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു. ദീനിയത്തൻ വ ദുന്യവിയ, മതപരവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ. ഫമിനൻ നിഅമി അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഇജ്തബാഹുമാ വസ്തഫാഹുമാ വഖ്താറഹുമാ. അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു എന്നത്, അല്ലാഹു അവരെ പ്രത്യേകമാക്കി എന്നത് അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. വനബ്ബഅഹുമാ വഅർസലഹുമാ ഇലാ ഫിർഔൻ വമലഇഹ്. അതേപോലെ തന്നെ അല്ലാഹു അവർക്ക് നുബുവത്തും റിസാലത്തും നൽകി എന്നതും ഫിർഔനിലേക്ക് അവർ നിയോഗിക്കപ്പെട്ടു എന്നതും അല്ലാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹമാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദ്കുറു തആല മാ അൻഅമ ബിഹി അലാ മൂസ വഹാറൂൻ മിനൻ നുബുവ. അല്ലാഹു ഹാറൂൻ നബിക്കും മൂസ നബിക്കും ചെയ്ത അനുഗ്രഹം, അതിലേറ്റവും ശ്രേഷ്ഠം അത് നുബുവത്താകുന്നു. വൻ നജാതു ബിമൻ ആമന മഅഹുമാ മിൻ ഖഹരി ഫിർഔൻ വഖൗമി. അതേപോലെ തന്നെ മൂസ നബിയിൽ വിശ്വസിച്ച ആളുകളെ ഫിർഔനിൻ്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്ന്, അവൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് അല്ലാഹു രക്ഷിച്ചു എന്നതാകുന്നു മറ്റൊന്ന്. വമാ കാന യഅതമിദുഹു ഫീ ഹഖിഹിം മിനൽ ഇസാഅത്തിൽ അദീമ മിൻ ഖത്ലിൽ അബ്നാഇ വസ്തിഹ്യാഇ നിസാ. ഫിർഔൻ ചെയ്തിരുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു, ഒന്ന് ഇസ്രായേല്യരെ വളരെ മോശക്കാരാക്കി ദുർബലന്മാരാക്കി എന്നത്. അതുപോലെ തന്നെ അവരിലെ ആൺകുട്ടികളെ വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നത്. വസ്തഅമലഹും ഫീ അഖസ്സിൽ അഷിയാ, ഏറ്റവും മോശമായ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കു വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സുമ്മ ബഅദ ഹാദാ കുല്ലിഹി നസറഹും അലൈഹിം വഅഖറ അയുനഹും മിൻഹും ഫഗലബൂഹും വഅഖദു അർദഹും വഅംവാലഹും. എന്നാൽ ഇതിനെല്ലാം ശേഷം അള്ളാഹു അവരെ സഹായിക്കുകയും അവർക്ക് കൺകുളിർമ നൽകുകയും അവർ അതിജയിക്കുകയും ആ പ്രദേശങ്ങൾ, ഫിറഔൻ അടക്കി ഭരിച്ചിരുന്ന പ്രദേശങ്ങളെ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തു. വമാ കാനു ജമഊഹു തൂല ഹയാത്തിഹിം, അവർ ദീർഘകാലമായി കൈയടക്കി വച്ചിരുന്ന എല്ലാം അള്ളാഹു അവരിൽ നിന്ന്, ഈ ആളുകൾക്ക് ദുർബലന്മാരെന്ന് കരുതിയിരുന്ന ആളുകൾക്ക് അള്ളാഹു തിരിച്ചു നൽകുകയും ചെയ്തു. ثم انزل الله موسى موسى الكتاب العظيم പിന്നെ അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് മഹത്തായ ഗ്രന്ഥം നൽകുകയും ചെയ്തു. അൽ വാദിഹിൽ ജലീൽ മുസ്തബീൻ, വളരെ സുവ്യക്തമായ സ്പഷ്ടമായ ഗ്രന്ഥം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിലെ 48-ാമത്തെ വചനത്തിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് അഥവാ തൗറാത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. വലഖദ് ആതൈന മൂസ വഹാറൂനൽ ഫുർഖാൻ വഹാറൂനൽ ഫുർഖാന വദിയാ, തീർച്ചയായും മൂസാക്കും ഹാറൂനിനും സത്യാസത്യ വിവേചനവും പ്രകാശവും നാം നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ രൂപത്തിൽ പരാമർശിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വലഖദ് മനന്ന അല മൂസ വഹാറൂൻ ബിന്നുബുവ വർരിസാല, തീർച്ചയായും മൂസാക്കും ഹാറൂനിനും നുബുവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും നാം അനുഗ്രഹങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ തഫ്സീറുകളിൽ കാണാം, അലീമു മിന്നത്തില്ലാഹി അസ്സ വജല്ല അലാ മൂസ വഹാറൂൻ അലൈഹിമ സ്സലാത്തു വസ്സലാം, അല്ലാഹു മൂസ നബിക്കും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് അർ-റിസാല. ലിഅന്ന അർ-റിസാലത മിൻ അഅല മഖാമാത്തിൽ ബശർ, പ്രവാചകത്വം നൽകപ്പെടുക എന്നത് ഒരു സമൂഹത്തിലേക്ക് പ്രബോധന ദൗത്യവുമായി നിയോഗിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. മനുഷ്യൻ നൽകപ്പെട്ട സ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാകുന്നു. അള്ളാഹു സൂറത്തു നിസായിലെ 69-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൈ യുത്ഇല്ലാഹ വർറസൂല ഫഉലൈക, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീൻ, അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ കൂടെയായിരിക്കും. വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും. അന്നമൻ മന്നല്ലാഹു അലൈഹി ബിഇർസിൽ അംബിയാഇ ബിൽ ഇൽമ, അല്ലാഹു ആരെയെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമികളാക്കി ഇൽമ് കൊണ്ട് അനുഗ്രഹിച്ചാൽ, ഫഇന്ന ദാലിക മിൻ അഅ്ലമിൽ മിനൻ, അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വമ്പിച്ച അനുഗ്രഹമാകുന്നു അത്. ولهذا قال اهل العلم, അതുകൊണ്ടാണ് അറിവുള്ളവർ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നൽ ഇൽമ അഫ്ദലു മിനൽ മാൽ, അറിവാകുന്നു ധനത്തേക്കാൾ ശ്രേഷ്ഠകരം. ഫലൗ ഇജ്തമ ആലിമുൻ വഗനിയുൻ, ഒരു പണ്ഡിതനും ഒരു ധനികനും ഒരുമിച്ചുകൂടി, ഫൽ ആലിമു അഫ്ദലു മിനൽ ഗനി, എന്നാൽ ആ ധനാഢ്യനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ അറിവുള്ള പണ്ഡിതനാകുന്നു. ഹത്താ വ ഇൻ ബദലൽ ഗനിയു മാലഹു ഫീ സബീലില്ലാ, ഒരു ധനാഢ്യൻ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പോലും, ഫൽ ആലിമുൽ മുൻതഫിഉ വൽ മുഅല്ലിമു ലിഗൈരി, താൻ പഠിച്ച അറിവ് താൻ പഠിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന, അത് ഉപകാരപ്പെടുത്തുന്ന, അതേപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ അഫ്ദലു മിൻ സാഹിബിൽ മാൽ, ധനമുള്ള സമ്പത്തുള്ള സമ്പന്നനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന്. അഥവാ ഇൽമിൻ്റെ മഹത്വമാണ് ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. സൂറത്തു സോഫാത്തിലെ 115-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി പറയുന്നു, വനജ്ജൈനാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അദീം. വനജ്ജൈനാഹുമാ, രണ്ടുപേരെയും നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. വഖൗമഹുമാ, അവരുടെ ജനതയെയും. മിനൽ കർബി, സങ്കടത്തിൽ അഥവാ ദുഃഖത്തിൽ നിന്ന്. അൽ അദീം, വമ്പിച്ച. ഹാദൻ നൗഉ സാനി മിനൻ നിഅം وهو دفع المضار والكرب العظيم هو استعباد فرعون لبني اسرائيل. الله അവർ രണ്ടുപേർക്കും ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് അവർക്കുണ്ടായ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തു എന്നതാകുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തദ്ഇഫു തായിഫതൻ മിൻഹും يُذَبِّحُ أَبْنَاءَهُمْ وَيَسْتَحْيِي نِسَاءَهُمْ إِنَّهُ كَانَ مِنَ الْمُفْسِدِينَ. സൂറത്തുൽ ഖസസിൽ ഫിർഔൻ ചെയ്തിരുന്ന കൊടിയ അക്രമത്തെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ അതിരു കവിഞ്ഞ് പ്രവർത്തിച്ചു, അതിക്രമം കാണിച്ചു. وجعل اهلها شيعا, ആ നാട്ടുകാരെ അവൻ വിവിധ കക്ഷികളാക്കി മാറ്റി. يستضعف طائفه منهم, അവരിൽ ഒരു വിഭാഗത്തെ ദുർബലന്മാരാക്കി. يذبح ابناءهم ويستحيي نساءهم, അവരിൽ ആൺകുട്ടികളെ അറുക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും അവൻ നാശകാരികളിൽ നാശക്കാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. വലഖദ് നജ്ജൈനാ ബനീ ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ മിൻ ഫിർഔന ഇന്നഹു കാന ആലിയൻ മിനൽ മുസ്രിഫീൻ. അതേപോലെ തന്നെ സൂറത്തു ദുഖാനിലെ 30-31 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, വലഖദ് നജ്ജൈനാ, തീർച്ചയായും നാം രക്ഷപ്പെടുത്തി. ബനീ ഇസ്രായീല, ബനു ഇസ്രായീലരെ. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. മിൻ ഫിർഔന, ഫിർഔനിൽ നിന്നുള്ള. ഇന്നഹു കാന ആലിയൻ മിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവനും അതേപോലെ തന്നെ അമിതത്വം കാണിക്കുന്നവനും ആകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തെ അനുഗ്രഹമായി എടുത്തു പറയുന്നത്. ഫിർഔനിൽ നിന്നും അവൻ്റെ കൊടിയ മർദ്ദനങ്ങളിൽ നിന്നും അല്ലാഹു ആ ജനതയെ രക്ഷപ്പെടുത്തി എന്ന്. അല്ലാമ സ്വാലിഹുൽ ഹുസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ കർബു യഹ്തമിലു അന്നഹു അൽ ഹലാകു, ഈ കെറുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ദുഃഖത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല നാശത്തെക്കുറിച്ചുമായിരിക്കാം. കമാ സബഖ ഫീ നദീരിഹ, മുമ്പ് കഴിഞ്ഞുപോയ വല്ല നാശങ്ങളെപ്പോലുള്ള നാശമായിരിക്കാം. വയഹ്തമിലു അന്നഹു മാ ലഹിഖഹുമാ മിനശ്ശിദ്ദത്തി മിൻ ഫിർഔൻ, അതല്ലെങ്കിൽ ഫിർഔനിൻ്റെ കൊടിയ മർദ്ദനത്തെക്കുറിച്ചായിരിക്കാം. ഫഇന്ന ഫിർഔൻ ഇസ്തഅബദ ബനി ഇസ്രായീല, ഫിർഔൻ ഇസ്രായീലരെ അടിമകളാക്കി. വസാറ യഖ്തുലു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, ആൺകുട്ടികളെ ക്രൂരമായി വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും അവൻ ചെയ്തു. യുദബ്ബിഹു അബ്നാഅഹും അഹ്യാനൻ യദ്ബഹു ദബ്ഹൻ കൽ ഗനമ, ആടിനെ അറുക്കുന്നത് പോലെ ചിലപ്പോൾ ആ ആൺകുട്ടികളവൻ അറുകോല ചെയ്തു. വ അഹ്യാനൻ യഖ്തുലുഹും ഖത്ലൻ, ഇമ്മാ ബി അഹ്ജാരിൻ ഔ ബി ഗൈരിഹ, ചിലപ്പോൾ അവൻ വധിക്കുകയാണ് ചെയ്തത്, ചിലപ്പോൾ അറുകൊല നടത്തുകയും മറ്റു ചിലപ്പോൾ വധിക്കുകയുമാണ് ചെയ്തത്. കല്ലുകൊണ്ടോ അതേപോലെയുള്ള പല ഉപകരണങ്ങൾ കൊണ്ടും അവൻ വധിച്ചു കളയുകയാണ് ചെയ്തത്. അതാണ് ഫിറഔനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്ന് അള്ളാഹു പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. തീർച്ചയായും ആ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കൽ, അവൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്നത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമായി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വകാന യുദീഹിം അശദ്ദൽ ഈദാ യസൂമുഹും സുൽ അദാബ്, അവൻ അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അതേപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്തു. 116-ാമത്തെ വചനത്തിൽ പറയുന്നു, വനസ്വർണാഹും ഫകാനൂഹുമൽ ഫകാനൂഹുമുൽ ഗാലിബീൻ. വനസ്വർണാഹും, അവരെ നാം സഹായിക്കുകയും ചെയ്തു. ഫകാനു, അങ്ങനെ അവരായി. ഹും, അവർ തന്നെ. അൽ ഗാലിബീൻ, വിജയികൾ. അവരെ നാം സഹായിക്കുകയും ചെയ്തു, അങ്ങനെ വിജയികൾ അവർ തന്നെ ആയിത്തീർന്നു. ഏറെ ഏറ്റവും ദുർബലരായിരുന്ന, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിരുന്ന ആ സമൂഹത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. നസർന മൂസ വഹാറൂന വബനി ഇസ്രായീല, നാം മൂസയെയും ഹാറൂനിനെയും ഇസ്രായീലരെയും നാം സഹായിച്ചു. ഫകാനൂഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. വഖദ് ബയ്യനല്ലാഹു തആല കൈഫ നസറഹും ഫീ മവാദിഇൻ കസീറ, എങ്ങനെയാണ് അവരെ സഹായിച്ചതെന്ന് വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലൂടെയും പല വചനങ്ങളിലൂടെയും അള്ളാഹു വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വനസർനാഹും ഫകാനത് ലഹുമുൽ ഇസ്സ വന്നസ്ര വൽഗലബതു അലാ ഫിർഔൻ വആലിഹി, അഥവാ ഫകാനത് ലഹുമുൽ ഇസ്സതു വന്നസ്രതു, അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ പ്രതാപവും അവൻ അവർക്ക് വീണ്ടും നൽകി. അതുപോലെ തന്നെ ഫിർഔനിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഈ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന, അതേപോലെ തന്നെ അടിമകളാക്കി വെക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തെ അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് മോചിപ്പിക്കുകയും അവർക്കവൻ വിജയം നൽകുകയും സഹായം നൽകുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ 116-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. വനസ്വർണാഹും, നാം അവരെ സഹായിക്കുകയും ചെയ്തു. ഫകാനൂഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. സഹോദരങ്ങളെ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹു അവൻ്റെ സഹായം അവർക്ക് നൽകുമെന്നതിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.
3: وقال فرعون

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: معذرتهم ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്.

0: ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും
3: വചനം 5 വാക്കർത്ഥം ഖാല അദ്ദേഹം പറഞ്ഞു റബ്ബി എന്റെ റബ്ബേ ഇന്നീ ദഅഉതു നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു ഖൗമി എന്റെ ജനതയെ ലൈലൻ രാത്രി വനഹാറൻ പകലും
4: ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ
3: അദ്ദേഹം പറഞ്ഞു എന്റെ റബ്ബേ നിശ്ചയമായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു വചനം 6 വാക്കർത്ഥം ഫലം യസിദുഹും എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല ദുആഇ എന്റെ വിളി ഇല്ല ഫിറാറ ഓടിപ്പോക്കല്ലാതെ
4: ഫലം യസിദുഹും ദുആഇ ഇല്ല ഫിറാറ
3: എന്നിട്ട് എന്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല വചനം 7 വാക്കർത്ഥം വ ഇന്നി നിശ്ചയമായും ഞാൻ കുല്ലമ ദഅഉതുഹും ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം ലിതഗ്ഫിറ ലഹും നീ അവർക്ക് പൊറുക്കുവാനായി ജഅലൂ അവർ ആക്കി അഥവാ ആക്കുന്നു അസ്വാബിഅഹും അവരുടെ വിരലുകളെ ഫീ ആദാനിഹിം അവരുടെ കാതുകളിൽ ചെവികളിൽ വസ്തഗ്ശൗ അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു തിയാബഹും അവരുടെ വസ്ത്രങ്ങളെ വ അസ്വറു അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു വസ്തക്ബറു അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു ഇസ്തിക്ബാറൻ ഒരു അഹംഭാവം നടിക്കൽ

0: استغشوا ثيابهم وأصروا واستكبروا استكبارا.
1: നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ഷടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ട് പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഔതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ.
0: തുമ്മ ഇന്നി ദഔതുഹും ജിഹാറ,
1: പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു.

0: വചനം 9. വാക്കർത്ഥം: തുമ്മ ഇന്നീ അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും അവരോട്, വഅസ്റർതു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ.
1: ثم إني أعلنت لهم وأسررت لهم إسرارا.
0: പിന്നെ ഞാൻ അവരോട് എന്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10. വാക്കർത്ഥം: ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ.
1: فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا.
0: അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11. വാക്കർത്ഥം: യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12. വാക്കർത്ഥം: വയുംദിദുക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദ്ദുന്യ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും, പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു: വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതും മിനസ്സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം: വഇനിസ്തഗ്ഫറു റബ്ബകും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏതു നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു: വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വ ഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു: വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാതുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബുലുവന്ന ഫീ അംവാലിക്കും വ അംഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ഒന്നാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം കുരുന്നുകാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽജു.
1: സൂറത്തു ദാരിയാത്ത് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من
1: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ജസാകും അല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 പേജുകൾ, 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
5: إدغام
4: إقلاب هذا تنوين شاشا باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടു കൂടി. അപ്പോൾ
5: സമീഉം ബസീർ
4: അല്ലദീന യുളാഹിറൂന മിൻകും ുനുസാക്കിനു ശേഷം കാഫ്. പിന്നെ മിൻകും എന്നതിലെ മീമ് മിന്നിലെ മീമ്, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീമ്, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ അങ്ങനെ
5: മിൻകും മിൻ നിസ.
4: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ, മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം. അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻ കും മിൻ നിസാഇഹിം
5: മിൻ കും മിൻ നിസാഇഹിം
4: ആ വീണ്ടും അതാ നിസാഇഹിമ്മ അവ മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ നൂനസാക്കിനക്ക് ശേഷം ഹംസേൺ ഹംസേൺ, അപ്പോൾ ഇളഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ നോട്ടെ ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ വീണ്ടും അത് തന്നെ ഇഖ്ഫാ പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന തൻവിന് ശേഷം മീമാണല്ലോ മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ തൻവിന് ശേഷം ഗാ അപ്പോ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ പിന്നെ മുസാഫ് മുസാഫ് നോക്ക് അഫുവ്വുൻ ഗഫൂർ പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبه مي تنوين شش ميم بين من قبل من قبل انت اخفاء
5: اخفاء
4: اخفاء لو بني كلام ابا رقبه من قبل

0: മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്യലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: ذريتهم
1: إن أمهاتهم إلا اللائي ولدنهم

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 125, 126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت. وإذ جعلنا ഇവിടെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല, വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന, ജഅൽന അൽ ബൈത മസാബതൻ. മസാബത്ത് അല്ല, സീനല്ല, സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത്, മസാബതൻ ലിന്നാസ്, തൻവീന് ശേഷം ലാം. ഇത് ഖംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ്, മസാബതൻ ലിന്നാസി. നൂന് ശദ്ദ് മണിക്കണം. വഅംന, അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. വഅംന, വഅംന അല്ല വഅംന. കൂട്ടി ഒതുകയാണെങ്കിൽ വഅംന വതഖിദു. ഇത് ഖം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. വറ്റഹിദു മീമി. നൂന് സാക്കിനയ്ക്ക് ശേഷം മീമ്. ഇത് ഗംബിഗുന്ന, നൂനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീമി, മെക്കോമി, കോഫ്. മെക്കോമി ഇബ്രാഹീമ, ഇബ്രാഹീമ മുസല്ല. നിർത്തുകയാണെങ്കിൽ മുസല്ല, കൂട്ടി ഒതുകയാണെങ്കിൽ മുസല്ല. വഅഹിദിന, വഅഹിദിന ഐന് ഫത്ഹ്, ഹാഇന് കസർ, പിന്നെ ദാലിന് സുക്കൂണ്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. വഅഹിദിന, വഅഹിദിന, ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. വഅഹിദിന ഇല, ഇല ഇബ്രാഹിമ. ഈ രണ്ട് നീട്ടലും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്, അതുകൊണ്ട് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. വഅഹിദിന ഇല ഇബ്രാഹിമ വഇസ്മാഈല. ഇബ്രാഹിം ബാഇന ഖൽഖല ചെയ്യണം. ഇബ്രാഹിമ വഇസ്മാഈല, വഇസ്മാഈല, വഇസ്മാഈല. ഹംസ ഉച്ചരിക്കരുത്, ഐനാണ്. വഇസ്മാഈല സാക്കിനായ നൂന് ശേഷം ഇഖ്ഫാം അവ്യക്തമാക്കി മണിക്കണം. ത എന്ന അക്ഷരം ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഇഖ്ഫാ ബിഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത ആയതുകൊണ്ട്. ഹാഇന് ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. തൊഹിറ ബൈതിയ, ഇവിടെ തൊഹിറ ബൈതി എന്ന് പറയുന്നത് തൊഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി തോഇഫീൻ, ബൈതിയ യാഇന് ഫത്ഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല, ബൈതിയ ലി തോ മഖ്റജ്. ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ലി തോ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ. ലി തോഇഫീന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. ലി തോഇഫീന വൽആകിഫീന വർറുക്കഇ. റാഇനും കാഫിനും ശദ്ദുണ്ട്. വർറുക്കഇ സുജൂദ്. അടുത്ത ആയത്ത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ رَبِّ اجْعَلْ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا هَذَا بَلَدًا بَلَدًا آمِنًا. تنوين الشيشم همزة اظهر وليواكي اتشاركنا بَلَدًا آمِنًا إنه پريرده بَلَدًا آمِنًا همزة كرتيا ما اتشاركنا آمينا വർസുഖ്. അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന, കൂട്ടി ഒതുകയാണെങ്കിൽ ഇത് ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ്, വർസുഖ്. സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു, ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു, അഹ്ലഹു മിനസ് സമറാത്തി. സമറാത്തല്ല, സ
മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽ യൗമിൽ ആഖിർ. ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു ഐൻ ദം فَأُمَتِّعُهُ قَلِيلًا ثُمَّ قَلِيلًا إِخْفَاءُ بِغُنَّةٍ تَنْوِينِ شَشَمْ ثَاءَ أَوْيَكْتَمَا كِمَا نِكْنَمْ بِنَ ثُمَّ مِمِنْ شَدِّ ثُمَّ الْطَرُّهُ لَا ثُمَّ أَضْطَرُّهُ أَضْضَادِ بِنَ الطَّاءَ أَضْطَرُّهُ أَضْطَرُّهُ إِلَى ഇവിടെ മദ്ദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്. മദ്ദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂൻ ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ, വബിസൽ മസീർ, റായിനെ തർക്കീഖ് ചെയ്യണം.

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനപ്പാഠം, വിശുദ്ധ ഖുർആനിലെ 536 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ നമസ്കാര സമയങ്ങളിൽ നിർവഹിക്കുന്ന പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തുൽ അൻആമിലെ 22 മുതൽ 45 വരെ വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ഷേഖ് വലീദു ശംസാൻ പാരായണം നിർവഹിച്ച സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളിലെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

أنفسهم وضل عنهم ما كانوا يفترون ومنهم من يستمع إليك وجعلنا

آمين. وقالوا لولا نزل عليه آية من ربه،

0: اعلموا والحمد لله رب العالمين.
1: മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് വലീദ് ഷംസാൻ.

0: أحد.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അധ്യാപകനിൽ നിന്ന് പാരായണം ചെയ്ത് പഠിക്കാനുള്ള അവസരം. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ 103 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 103 മുതൽ 107 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പ്.
4: മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, സൂറത്തുൻ നോഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
5: അധ്യായം 71, സൂറത്തു നോഹ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28.

മിൻ ഖബ്ലി മുമ്പായി, അൻ യഅതിയഹും അവർക്ക് വരുന്നതിന്, അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ.

0: നിശ്ചയമായും നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് റസൂലായി അയച്ചു. നിന്റെ ജനതക്ക് വേദനയേറിയ വല്ല ശിക്ഷയും വരുന്നതിന് മുമ്പായി നീ അവരെ താക്കീത് ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ട്. വചനം രണ്ട്, വാക്കർത്ഥം. ഖാല യാ ഖൗം, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇന്നി, നിശ്ചയമായും ഞാൻ, ലഖും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരനാണ്, മുബീൻ, സ്പഷ്ടമായ.
1: قال يا قوم إني لكم نذير مبين.
0: അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു. വചനം മൂന്ന്, വാക്കർത്ഥം. അനിഅബുദു, നിങ്ങൾ ആരാധിക്കണമെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ. വത്തഖൂഹു, അവനെ സൂക്ഷിക്കുകയും വേണം. വ അതീഉൻ, എന്നെ അനുസരിക്കുകയും ചെയ്യണം.
1: അനിഅബുദുല്ലാഹ വത്തഖൂഹു വ അതീഉൻ,
0: നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ എന്ന്. വചനം നാല്, വാക്കർത്ഥം. യഗ്ഫിർ ലക്കും, എന്നാൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും. വയുഅഖിർക്കും, നിങ്ങളെ പിന്തിച്ച് ഒഴിവാക്കി തരികയും ചെയ്യും. ഇലാ അജലിൻ, ഒരു അവധി വരെ. മുസമ്മ, നിശ്ചയിക്കപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട. ഇന്ന അജലല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിൻ്റെ അവധി അഥവാ അല്ലാഹു നിശ്ചയിച്ച അവധി. ഇദാ ജാഅ, അത് വന്നാൽ. ലാ യുഅഖ്ഖറു, അത് പിന്തിക്കപ്പെടുന്നതല്ല. ലൗ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ. തഅലമൂൻ, നിങ്ങൾ അറിയും.

എന്നാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു തരുന്നതാണ്. നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവൻ നിങ്ങളെ ഒഴിവാക്കി പിന്തിച്ചു തരുന്നതുമാകുന്നു. നിശ്ചയമായും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമുള്ള അവധി വന്നാൽ അത് പിന്തിക്കപ്പെടുന്നതല്ല. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. 1 മുതൽ 4 വരെ വചനങ്ങളുടെ വിശദീകരണം. 950 വർഷം സ്വജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അത്രയും കാലം ആ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പരിഹാസവും ഭീഷണിയും സഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പ്രവാചകവര്യനായ റസൂലത്രെ നൂഹ് നബി അലൈഹിസ്സലാം. അറിയപ്പെട്ടിടത്തോളം ഒരു സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട 1-ാമത്തെ റസൂലായിരുന്നു അദ്ദേഹം. ആ സമുദായമാകട്ടെ വിഗ്രഹാരാധനയിലും തോന്നിവാസത്തിലും മുഴുകിയവരും ധിക്കാര സ്വഭാവികളുമായിരുന്നു. ആ മഹാനുഭാവൻ അത്രയും കാലം അവരിൽ നടത്തിയ പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രവും അവരിലുണ്ടായ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലായി ഈ സൂറത്തിൽ അള്ളാഹു ചുരുക്കി വിവരിച്ചിരിക്കുന്നു. എല്ലാ റസൂലുകൾക്കും എന്ന പോലെ അദ്ദേഹത്തിനും പ്രബോധനം ചെയ്യേണ്ടിയിരുന്ന ദൗത്യ സന്ദേശം അള്ളാഹുവിനെ, അത് അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, അവൻ്റെ ദൂതൻ ഉപദേശിക്കുന്നത് അനുസരിക്കണം എന്നിത്രയും കാര്യങ്ങളായിരുന്നു. ഈ പ്രബോധനം സ്വീകരിക്കുന്ന പക്ഷം അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നും അവരുടെ നിശ്ചിത ആയുഷ്കാലാവധി വരെ അവർക്ക് സമാധാന ജീവിതം നൽകുമെന്നും അദ്ദേഹം അവരെ ഉപദേശിച്ചു. അല്ലാത്ത പക്ഷം അള്ളാഹുവിങ്കിൽ നിന്നുള്ള കഠിനമായ ഏതെങ്കിലും ശിക്ഷ മുഖേന അവർക്ക് നാശം സംഭവിക്കുമെന്നും അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു ഒഴിവും ലഭിക്കുകയില്ല.

0: എന്നും അദ്ദേഹം അവരെ താക്കീത് ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും ആയുഷ്കാലത്തിൽ വർധനവ് ലഭിക്കുവാൻ കാരണമായേക്കുമെന്ന് പല മഹാന്മാരും ഈ നാലാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കുടുംബബന്ധം പാലിക്കൽ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. സുലത്തുർ റഹീം തസീദു ഫിൽ ഉംർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുമുണ്ട്.
1: ബുഖാരി മുസ്ലിം.
0: പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ആയുസ് വർദ്ധിപ്പിക്കലും ചുരുക്കലും ഉണ്ടാകുമെന്ന് കാണിക്കുന്ന രേഖകൾക്ക് അവർ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്. ആയുസ് വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ടുദ്ദേശ്യം ഉള്ള ആയുഷ്കാലം സമാധാനപരവും അഭിവൃദ്ധിയുള്ളതുമായിരിക്കുക എന്നും, ആയുസ് ചുരുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അത് ക്ലേശകരവും സമാധാനപരമല്ലാത്തതുമായിരിക്കുക എന്നുമാകുന്നു. മൂന്നാമതൊരു അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് ചില യുക്തിവാദക്കാരുടേതാണ്. അള്ളാഹു എല്ലാറ്റിനും ചില പൊതുവ്യവസ്ഥകൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ളതല്ലാതെ ഓരോരുത്തൻ്റെ കാലാവധിയും ആയുസും പ്രത്യേകം പ്രത്യേകം മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിട്ടില്ല. എല്ലാം ആ പൊതുവ്യവസ്ഥയനുസരിച്ച് നടമാടുന്നുവെന്ന് മാത്രമേയുള്ളൂ എന്നത്രേ അവരുടെ പക്ഷം. ഇത് ഖുർആനും ഹദീസിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും യോജിക്കാത്തതാണ്. താനും
1: 9.5 നൂറ്റാണ്ടുകാലത്തെ
0: തുടർച്ചയായ പ്രബോധനത്തിൻ്റെ ചരിത്ര സംക്ഷേപം അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിലെ ഓരോ വാക്യവും ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഒന്ന് വായിച്ചു നോക്കുക.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തു നൂഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسل

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫാത്തിലെ 112-ാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സംസാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 112 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 111-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് തന്നെയാണ് 112-ാമത്തെ വചനത്തിലും പരാമർശിക്കുന്നത്. വബഷർനാഹു, അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെക്കുറിച്ച്. നബിയൻ, ഒരു പ്രവാചകനായിക്കൊണ്ട്. മിനസ് സ്വാലിഹീൻ, സദുവൃത്തരിൽപ്പെട്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നതിനിടയിൽ അള്ളാഹു അദ്ദേഹത്തോട് ബലി നൽകാൻ കൽപ്പിച്ചത്, സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് കൽപ്പന നൽകിയത് ഏതു പുത്രനെയായിരുന്നു എന്ന വിഷയത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ സാധിക്കും. ചില മുഫസ്സിറുകൾ പറയുന്നത് അത് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആയിരുന്നു എന്നാണ്. ഇമാം തബരി റഹ്മഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ആ അഭിപ്രായമാണ് പ്രാധാന്യപൂർവ്വം കൊടുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും അതേപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു ബലി നൽകാൻ, അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ഇബ്രാഹിം നബിയുടെ മകൻ എന്നതാണ്. ഈ വചനം അതിന് തെളിവ് കൂടിയാണ്. അഥവാ ഇസ്മായിൽ നബിയുടെ ബലിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് വബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നു, ഫഹൽ യുഅഖലു ബഅദ ഹാദാ അൻ യുഖാല ഇന്ന ദബീഹ കാന ഇസ്ഹാഖ്. ഈ വചനം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് ചിന്തനീയമല്ല. ഇസ്ഹാഖാണ് ബലി നൽകപ്പെട്ട, അല്ലെങ്കിൽ ബലി നൽകപ്പെടാൻ വേണ്ടി പറഞ്ഞ മകനെന്നത്. അദ്ദബീഹ് ഹുവ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബലി നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അറുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാകുന്നു. ലിഅന്നല്ലാഹ തആല ബഷറ ഇബ്രാഹീമ, കാരണം അള്ളാഹു ഇബ്രാഹീമിന് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ ബഅദൽ ഇൻതിഹായി മിന അദ്ദബ്ഹ്, അറുക്കാൻ വേണ്ടി പറഞ്ഞ അതിനു ശേഷമാണ് അള്ളാഹു ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത്. വകാനത്ത് ഹാദിഹിൽ ബിഷാറ ബഅദുമ ജസാഹുല്ലാഹു ബിഹി ഫിദ്ദുനിയാ അലാ ഇസ്തിസ്ലാമിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് കൽപ്പിച്ച കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ പ്രതിഫലമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചതെന്ന് മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. വകാനത്തിൽ ബിഷാറ ലമ്മാ ജാഅത്തിൽ മലായികത്തു ഇഹ്ലാക്കിഹി ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ആ മലക്കുകളാണ് ഇസ്ഹാഖ് എന്ന പ്രവാചകനെക്കൊണ്ട്, എന്ന പുത്രനെക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സന്തോഷവാർത്ത അറിയിച്ചത്. സൂറത്തു ഹൂദിലെ 69 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുശ്രാ, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിൻ്റെ അടുക്കൽ വന്നു. ഖാലൂ സലാമ, അവർ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഖാല സലാം, അദ്ദേഹവും സലാം മടക്കി. ഫമാ ലബിസ അജാ ബിഇജ്ലിൻ ഹനീദ്, ഒട്ടും താമസിയാതെ അദ്ദേഹം പൊരിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ, അവരുടെ കൈകൾ ആ പാത്രത്തിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി. അദ്ദേഹത്തിന് ഭയം അനുഭവപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായും ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ ചിരിച്ചു. അപ്പോൾ അവർ ഇസ്ഹാക്കിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്ഹാക്കിന് ശേഷം യഅ്ഖൂബിനെ കൊണ്ടും. ഖാലത് യാ വൈലത അലിദു വ അന അജൂസു വ ഹാദാ ബഅലി ശൈഖ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. അവർ പറഞ്ഞു, കിഴവിയായ ഞാൻ പ്രസവിക്കുകയോ, എൻ്റെ ഭർത്താവാവട്ടെ വയോവൃദ്ധനുമായിരിക്കുന്നു. ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, തീർച്ചയായും ഇത് ഒരത്ഭുതകരമായ കാര്യമാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത് ലോത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകളായിരുന്നു എന്നാണ് സൂറത്തുൽ ഹൂദിലെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു, വബശ്ശർനാഹു ബിഇസ്ഹാഖ, ബശ്ശർന ഇബ്രാഹീമ ബിഇസ്ഹാഖ, യഅനി അഅലംനാഹു ബിഹി അലാ വജ്ഹിൻ യസുറു ബിഹി. ആ പദപ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. ബഅദൽ ബിഷാറത്തിൽ ഊല ബിഇസ്മായിൽ, ആദ്യത്തെ സന്തോഷ വാർത്തയ്ക്ക് ശേഷം, അഥവാ ഇസ്മായിലിനെ കൊണ്ടുള്ള സന്തോഷ വാർത്തയ്ക്ക് ശേഷം. വലിഹാദ കാന ഇസ്മായിലു അക്ബറു മിൻ ഇസ്ഹാഖ് അലൈഹിമസ്സലാം. അതുകൊണ്ട് തന്നെ ഇസ്ഹാഖിനേക്കാൾ മൂത്ത ആളാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, മിനസ്വാലിഹീൻ ഐ അൽ ഖായിമീന ബിഹഖില്ലാഹി തആല വ ഹഖി ഇബാദിഹി. സ്വാലിഹീങ്ങളിൽ പെട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട കരാറും അല്ലെങ്കിൽ കടമകളും, അതേപോലെ തന്നെ മനുഷ്യരോട് കാണിക്കേണ്ട കരാറുകളും കടമകളും നിർവഹിക്കുന്ന ആൾ എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വബശ്ശർന ഇബ്രാഹീമ ബിവലദിഹി ഇസ്ഹാഖ, അള്ളാഹു ഇബ്രാഹിം നബിക്ക് മകനെക്കൊണ്ട് അഥവാ ഇസ്ഹാഖ് എന്ന പുത്രനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. നബിയ്യം മിനസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട്. ജസാഅൻ ലഹു അലാ സബ്രിഹി വറിദാഹു ബിഅംരി റബ്ബിഹി വതാഅതിഹി ലഹ്, അദ്ദേഹത്തിൻ്റെ ക്ഷമക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് അനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച സന്തോഷ വാർത്തയായിരുന്നു ഇത്. തുടർന്ന് 113-ാമത്തെ വചനത്തിൽ പറയുന്നു, വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് വമിൻ ദുരിയ്യതിഹിമാ മുഹ്സിനു വദാലിമുൻ ലിനഫ്സിഹി മുബീൻ. വബശ്ശർനാഹു, നാം ബറക്കത്ത് നൽകി. വബാറക്നാ അലൈഹി, നാം ബറക്കത്ത് നൽകി. അലൈഹി, അദ്ദേഹത്തിന്. വഅലാ ഇസ്ഹാഖ്, ഇസ്ഹാഖിനും. വമിൻ ദുരിയ്യതിഹിമാ, അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്. മുഹ്സിനുൻ, സുഹൃദ്ദൻ, സൽഗുണവാൻ. വദാലിമുൻ, അക്രമിയും. ലിനഫ്സിഹി, തന്നോട് തന്നെ, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവൻ. മുബീൻ, സ്പഷ്ടമായ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ ബറക്കത്ത് ചെയ്ത കാര്യമാണ് ഈ വചനത്തിൽ ആദ്യമായി പറയുന്നത്. വബാറക്നാ അലൈഹി, ഈ ഇബ്രാഹിം നബിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. വഅലാ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ മേലും അള്ളാഹു ആശീർവാദം നൽകി, അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്തു. പിന്നീട് വമിൻ ദുര്രിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിലും അവരിലുണ്ട് മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ, സുഹൃദം ചെയ്തവനുമുണ്ട് സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവനുമുണ്ട്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅൻസൽനാ അലൈഹിമ അൽ ബറക, അള്ളാഹു അവർ രണ്ടുപേരുടെയും മേൽ അനുഗ്രഹം ചെയ്തു. വമിൻ ദുര്രിയ്യതിഹിമ, ആ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്, അഥവാ ഇസ്മായിലി പരമ്പരയിലും ഇസ്ഹാഖ് പരമ്പരയിലും ഉണ്ട്. മൻ ഹുവ മുത്തീഉൻ ലിറബ്ബിഹി, റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്. മുഹ്സിനുൽ നഫ്സിഹി, സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യുന്നവരുണ്ട്. വമൻ ഹുവ ളാലിമുൻ ലഹാ, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്നവരുമുണ്ട്. ളുൽമൻ ബയ്യീനൻ, വ്യക്തമായ അക്രമം ചെയ്യുന്നവർ. ബികുഫ്രിഹി വമഅസിയതിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച, ളുൽമ് ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലെ 48-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള എടുത്തുധരിക്കുന്നു. കഖൗലിഹി തആല ഖീല യാ നൂഹ് ബിത്ത് ബിസലാം, ഖീല പറയപ്പെട്ടു, യാ നൂഹു നൂഹേ ഇഹ്ബിത്ത് ബിസലാം, സമാധാനപൂർവം ഇറങ്ങുക. മിന്ന, എന്നിൽ നിന്നുള്ള, നമ്മിൽ നിന്നുള്ള സമാധാനപൂർവം. വബറകാത്തിൻ, അനുഗ്രഹങ്ങൾ മൂലവും. അലൈക്ക, താങ്കളുടെ മേൽ. വഅലാ ഉമമിൻ, അതേപോലെ തന്നെ സമൂഹങ്ങളുടെ മേലും. മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ള. വ ഉമമുൻ, മറ്റു ചില സമൂഹങ്ങൾ. സനുമത്തിഉഹും, നാം അവർക്ക് തുച്ഛമായ അനുഗ്രഹങ്ങൾ നൽകും, സുഖം നൽകും. സുമ്മ യമസ്സുഹും, പിന്നെ അവരെ ബാധിക്കും. മിന്ന, നമ്മിൽ നിന്ന്. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷകൾ. ഇവിടെ ഇബ്രാഹീമി പരമ്പരയിലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ രണ്ട് പുത്രന്മാരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും സന്താന പരമ്പരകൾ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും നല്ലവരോ എല്ലാവരും ദുഷിച്ചവരോ അല്ല. ആ കൂട്ടത്തിൽ നല്ലവരുമുണ്ട് ദുഷിച്ചവരുമുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമിൻ ദുര്രിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്. മുഹ്സിനുൻ, സുഹൃദവാൻ, സൽഗുണമുള്ളവൻ. വളാലിമുൻ, അതേപോലെ തന്നെ അക്രമിയുമുണ്ട്. ലിനഫ്സിഹി, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവരുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ പരാമർശം, ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും ഏത് ആളിലേക്ക് ചേർത്തപ്പെടുന്നവരിലും നല്ലവരുമുണ്ടാകാം ദുഷിച്ചവരുമുണ്ടാകാം. ഞങ്ങളാകുന്നു ഈ പ്രവാചകൻ്റെ പിൻതലമുറക്കാർ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല ജനവിഭാഗങ്ങളെയും കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ജൂതന്മാർ പറഞ്ഞു, അദ്ദേഹം യഹൂദിയാകുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നു. അള്ളാഹുവിൻ്റെ മറുപടി, മാ കാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫം മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയോ ക്രിസ്ത്യാനിയോ അല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുമല്ല, മറിച്ച് അദ്ദേഹം ഇർജുമാനസനായ ശരിയായ മുസ്ലിമാകുന്നു. മാത്രമല്ല, തങ്ങളാകുന്നു ഇസ്ഹാഖ് പരമ്പരയിൽപ്പെട്ട ആളുകൾ, തങ്ങളാകുന്നു പ്രവാചക ശൃംഖലയുടെ പൈതൃകം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവർ എന്നൊക്കെ വാദിക്കുന്ന വേദക്കാർ, അവർ പറയുന്നു ഇബ്രാഹിം നബിയുടെ പിൻതലമുറക്കാരാകുന്നു ഞങ്ങൾ, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രവാചകന്മാരുടെ ശൃംഖലയുടെ ആ ശൃംഖലയുടെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഞങ്ങളാകുന്നു എന്നൊക്കെ പറയുന്നവരോട് സൂറത്തു ആലിമ്രാനിൽ 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊ, തീർച്ചയായും മനുഷ്യരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ഏറ്റവും ബന്ധമുള്ളത് ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരാകുന്നു. വഹാദൻ നബിയു വല്ലദീന ആമനു, അതുപോലെ തന്നെ ഈ പ്രവാചകൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമാകുന്നു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മാർഗം അവലംബിച്ചവരാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഞങ്ങൾ അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകളാകുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, യഥാർത്ഥ അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകളാവണമെങ്കിൽ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഇത്തിബാ ചെയ്തുകൊണ്ട് അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക. കേവലം അവകാശവാദം കൊണ്ട് ഒരാൾക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. ഈ വചനം ധാരാളം ഗുണപാഠങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ, ആ വചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അമ്പിയാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുത്തബിഈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 112-ാം വചനത്തിൻ്റെ വിവരണവും വിശദീകരണവും സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

رحيم. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم

وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون.

0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അടുത്തതായി നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 49 മുതൽ 56 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തുൽ കഹഫിലെ 49.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: كسبتم ولا تسألون عما كانوا يعملون.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്ഹഫിലെ പേജ് നമ്പർ 538 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 538 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂൻ ആണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ഷത്തരി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 69-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അറുപത്തിയൊമ്പതാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്നും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. സൂറത്ത് അവസാന ആയത്തുകളിലേക്കാണ്. ഇനി മൂന്നാലായത്തുകൾ കൂടി ബാക്കിയുള്ളൂ. സൂറത്തിൻ്റെ തുടക്കം മുതൽ മനഃപ്പാഠമാക്കിയ ഭാഗം വരെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ആയത്തുകൾ പഠിക്കാൻ കഴിയുകയുള്ളൂ, പഴയത് നിലനിർത്തിപ്പോരാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
6: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.

فضله إن في ذلك لآيات لقوم يسمعون.

سبحانه وتعالى عما يشركون.

يشكر لنفسه ومن كفر فإن الله غني حميد وإذ

ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير ألم

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
7: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
8: പീസ് റേഡിയോ പുലരിവെട്ടം.
7: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
8: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
7: പകച്ചു നിൽക്കാനാകാതെ
8: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
7: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
8: ചിലരുണ്ട് പരിഹാരമുണ്ടെന്നു പോലും അറിയാത്തവർ.
7: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
8: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
7: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
8: പീസ് റേഡിയോ പുലരിവെട്ടം
7: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 129-130 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 129-130 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
10: ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم.

0: റബ്ബന വബ്അസ് ഫീഹിം. റബ്ബന ഈ പദത്തിൽ തന്നെ റാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ റബ്ബന, റബ്ബന എന്നല്ല റാ, റബ്ബന. റാഇനെ തഫ്ഹീം ചെയ്യണം, കനപ്പിച്ച് ഉച്ചരിക്കണം. റാ റബ്ബന വബ്അസ്, വബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വബ്അസ് ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വബ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലുള്ള അല്പം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കണം. വബ് അസ് വബ് അസ് സീനല്ല ആണ്. വബ് അസ് ഫീഹിം റസൂലൻ, റസൂലൻ മിൻഹും. റസൂലൻ തൻവീനു ശേഷം മീം, ഇത് ഗാംബികുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലൻ മിൻഹും, മിൻഹും യത്ലു, യത്ലു യത്ലു എന്നല്ല യത്സ്ലു. ഇങ്ങനെയും തന് ശേഷം ഒരു സീന് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരവസ്ഥ, അതുകൊണ്ടാവരുത്. യത്ലു, യത്ലു അലൈഹിം, യത്ലു അലൈഹിം ആയാതിക്. ഇവിടെ നിർത്തുകയാണെങ്കിൽ ആയാതിക്, എന്നിട്ട് ബാക്ക് നിർത്തി ഓതുന്നതാണ് ഖൈർ. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹും, വയുഅല്ലിമുഹുമുൽ കിതാബ, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. വൽ ഹി ഹ തൊണ്ടയുടെ മധ്യഭാഗം, വൽ ഹിക്മ എന്നല്ല വൽ ഹിക്മ. വൽ ഹിക്മ കാഫിൻ്റെ ആ ഒരു ശബ്ദം ശ്രദ്ധിക്കുക. വൽ ഹിക്മ എന്നല്ല ഹിക്, അക് ഹിക്മ. വൽ ഹിക്മത വയുസക്കീഹിം, വയുസക്കീഹിം. ഇന്നക നൂന് ശദ്ദ് മണിക്കണം. അൻത സാകിന നൂന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻത, അൻത അൽ അസീസു, അൽ അസീസു. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൻത അൽ അസീസുൽ ഹകീം, അൽ ഹകീം. ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അടുത്ത ആയത്ത് വമൻ യർഗബു, വമൻ സാകിന നൂൻ ശേഷം യാ, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വമൻ യർഗബു, യർഗബു, യർഗബു. ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, അതുപോലെ ബാഇന ദമ്മ. യർഗബു, യർഗബ് അൻ മില്ലതി അല്ല, യർഗബു അൻ മില്ലതി. ഐൻ അൻ സാകിന നൂന് ശേഷം മീം, ഇത് ഗാം ബിഗുന്ന അൻ മില്ലതി. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം നൂനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത്. അൻ മില്ലതി ഇബ്രാഹീമ, ഇബ്രാ, ഇബ്രാഹീമ. ഇല്ല മൻ സഫിഹ നഫ്സഹ, ഇല്ല മൻ സ, സാകിന നൂന് ശേഷം സീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മൻ സഫിഹ നഫ്സഹ, അവിടെ നിർത്തുമ്പോൾ നഫ്സഹു എന്നല്ല നഫ്സഹ, നഫ്സഹ. ഇങ്ങനെയാണ് നഫ്സ എന്ന് ഫാഇന അങ്ങനെ കലക്കലയും ചെയ്യരുത്. നഫ്സഹ വലഖദി സ്തഫൈനാഹു, വലഖദി, വലഖദി ഇസ്തഫൈനാഹു. വലഖദി സ്തഫ സ്വാദാണ്, സീനല്ല. അതുപോലെ ത്വാ സ്വാദും ത്വാമെല്ലാം സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. സ്തഫ വലഖദി സ്തഫൈനാഹു ഫിദ്ദുനിയ, ഫിദ്ദുനിയ, ദുനിയ. അവിടെ മണിക്കൂല, സാകിന നൂനിന് ശേഷം യാ വന്ന സാധാരണഗതിയിൽ ഇത് ഖാം. എന്നാൽ ഇവിടെ ദുനിയ ഒറ്റ വേർഡിലാണ് നൂനും അഥവാ സുക്കൂനുള്ള നൂനും യാമുള്ളത്, അതുകൊണ്ട് ഇദ്ഹാർ ചെയ്യണം. ഫിദ്ദുനിയ വഇന്നഹു നൂനിന് ശദ്ദ് മണിക്കണം. ഫിൽ ആഖിറതി, ഫിൽ ആഖിറതി എന്നല്ല പറയേണ്ടത്, ഫിൽ ആഖിറതി അല്ല, ഫിൽ ആഖിറതി, ഫിൽ ആഖിറതി. സാദ് ലമീന സോ എന്നല്ല ലമീന സാലിഹീൻ, ലമീന സാലിഹീൻ. ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ
1: ഒന്നുകൂടെ ഉദം.

0: സൂറത്തുൽ ബഖറയിലെ 129-130 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ പാരായണത്തിൽ തെറ്റുകളൊന്നും പ്രത്യേകിച്ചും ഹറക്കത്തുകൾ മാറാതെ, മഹ്റജുകൾ മാറാതെ, അക്ഷരങ്ങൾ മാറാതെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസം സംഭവിക്കും. അത് കൃത്യമായിട്ട് പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 129-130 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖുൻ ആണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ശത്തരി.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 76 അധ്യായമായ സൂറത്ത് ഇൻസാനിലെ 1 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സാഫാത്ത് 119 മുതൽ 122 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وتركنا عليهما في الآخرين سلام على موسى وهارون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 118-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരായ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അവരെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിൽ പരാമർശിച്ചത്. വഹദൈനാഹുമസ്സിറാത്തൽ മുസ്തഖീം, അവർ രണ്ടുപേർക്കും ചൊവ്വായ വഴി, ആ വഴിയിലേക്ക് നാം അവരെ വഴി ചേർത്തു, അവർക്ക് മാർഗം കാണിച്ചു കൊടുത്തു. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, അന്ന കുല്ല ഇൻസാനിൻ മുഫ്തഖിറുൻ ഇലല്ലാഹി തആല ഫിൽ ഹിദായ. തീർച്ചയായും എല്ലാ മനുഷ്യനും അള്ളാഹുവിലേക്ക് ഹിദായത്ത് ആവശ്യമുള്ളവരാകുന്നു. മഹ്മ ബലഗത് മർതബതുഹു, എത്ര ഉന്നത സ്ഥാനത്തെത്തിയ ആളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്, അള്ളാഹുവിലേക്ക് ഹിദായത്തിന് ചോദിക്കേണ്ടവരാകുന്നു, ഹിദായത്ത് ആവശ്യമുള്ളവരാകുന്നു ഏതു മനുഷ്യനും. ഫഹാദ മൂസ വഹാറൂൻ അലൈഹിമസ്സലാം, ഇവിടെ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം, മൻ അല്ലാഹു അലൈഹിമ ബിഹിദായത്തിഹിമസ്സിറാത്തൽ മുസ്തഖീം, അള്ളാഹു അവർക്ക് ചെയ്ത അതിമഹത്തായ അനുഗ്രഹമായ ഹിദായത്തിനെയാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഫല യഖൂലു ഖായിലുൻ അന ആലിം അന ആബിദ്, ഞാൻ പണ്ഡിതനാണ്, ഞാനൊരു ഇബാദത്ത് ചെയ്യുന്ന ആളാണെന്ന് ആ ഒരു ഭാവം ഒരാൾക്കും പാടില്ല. ഫയഅതമിദു അലാ നഫ്സിഹി വയഅജബു ബിഹാ ബൽ യജിബു അലൈഹി അൻ യറാ ഖദ്ര നിഅമത്തില്ലാഹി അലൈഹി. എന്നാൽ അങ്ങനെ വരുമ്പോൾ, ഞാനൊരു പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം എന്ന രൂപത്തിൽ അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അത് സ്വയം ആത്മപ്രശംസക്ക് കാരണമാകും. മറിച്ച് അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹമായ, അള്ളാഹു തനിക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമായി ഹിദായത്തിനെ അവൻ നോക്കിക്കാണണം. കാരണം ഫകം മിൻ ഉനാസിൻ അദല്ലഹുമുല്ലാഹു വഹും അഖ്വാ മിൻഹു ദകാ, എത്രയോ ബുദ്ധിരാക്ഷസന്മാരായ മനുഷ്യർ, അവർക്കൊന്നും ലഭിക്കാതെ പോയ അനുഗ്രഹമാണ് ഈ ഹിദായത്ത് എന്ന കാര്യം. നമുക്കറിയാമല്ലോ, ലോകത്ത് ബുദ്ധിരാക്ഷസന്മാരായി അറിയപ്പെടുന്ന വളരെ വലിയ പണ്ഡിതന്മാർ, വലിയ ബുദ്ധിരാക്ഷസന്മാർ, പക്ഷേ അവർക്കൊന്നും അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കാതെ പോയത് അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്തില്ല എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഹിദായത്ത് ലഭിച്ചവർ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹിദായത്തിനെ സ്വീകരിക്കണം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് 119-ാമത്തെ വചനം,
4: വതറക്ന അലൈഹിമാ ഫിൽ ആഖിരീൻ. വതറക്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹിമാ, രണ്ടാളുടെയും പേരിൽ, അഥവാ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം, അവരുടെ പേരിൽ നാം ബാക്കിയാക്കി. ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ, രണ്ടാളുടെ മേലും പിന്നീട് വരുന്നവരിൽ നാം സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു. നല്ല പേര് അല്ലാഹ് അവർക്ക് പ്രദാനം ചെയ്തു. അന്നല്ലാഹ് സുബ്ഹാനഹു വതആല ذكر موسى وهارون عليهما الصلاة والسلام في الآخرين. പിൽക്കാലക്കാരിൽ മൂസ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും നല്ല പേര് അല്ലാഹു അവശേഷിപ്പിച്ചു. وأثنى عليهما بما يستحقانه, അവർ അർഹിക്കുന്ന പ്രശംസക്ക് അവർ പാത്രീഭൂതരായി. അല്ലാമ സഅദി റഹ്മതുള്ളാഹി പറയുന്നു, وأبقينا لهما, നാം അവർക്ക് ബാക്കിയാക്കി. സനാഅൻ ഹസനൻ വദിക്റൻ ജമീല, വളരെ നല്ല പ്രശംസയും അതേപോലെ തന്നെ സൽകീർത്തിയും. ഫീമൻ ബഅദഹുമാ, തങ്ങൾക്ക് ശേഷമുള്ളവരിൽ, പിൽക്കാലക്കാരിൽ. തുടർന്നുള്ള വചനത്തിൽ, തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു,
5: സലാമുൻ അലാ മൂസ വഹാറൂൻ.
3: 119-ാമത്തെ വചനവുമായി ബന്ധിപ്പിച്ചാണ് അള്ളാഹു 120-ാമത്തെ വചനത്തിൽ പറയുന്നത്,
5: സലാമുൻ അലാ മൂസ വഹാറൂൻ.
3: സലാമുൻ, സമാധാന ശാന്തി.
5: അലാ മൂസ,
3: മൂസയുടെ മേൽ.
5: വഹാറൂൻ,
3: ഹാറൂനിൻ്റെയും. അന്നല്ലാഹ സുബ്ഹാനഹു വതആല
5: ദാഫ അൻ മൂസ വഹാറൂൻ ഹൈസു സല്ലമഹുമാ മിനസ്സനാഇൽ ഖബീഹി ഫിൽ ആഖിരീൻ.
3: അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലക്കാരിൽ നിന്ന് അവരുടെ, അവർ ഈ പ്രവാചകന്മാരെ ആക്ഷേപിക്കുന്നതിൽ നിന്ന്, അവരെക്കുറിച്ച് മോശമായി പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി.
5: ഹാദാ അലൽ ഖൗൽ ബി അന്ന സലാമുൻ അലാ മൂസ വഹാറൂൻ മുതഅല്ലഖുൻ ബിഖൗലിഹി വതറക്ന.
3: ഈ രണ്ട് വചനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത്, അന്നഹു തറക അലൈഹിമസ്സലാത്തു വസ്സലാം അലൈഹിമ അസ്സലാം ഫിൽ ആഖിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലക്കാരിൽ അവരുടെ മേൽ സലാം അല്ലാഹ് അവശേഷിപ്പിച്ചു.
5: അമ്മാ ഇദാ ഖുൽനാ ബി അന്നഹു തറക അലൈഹിമ സനാഅൻ ഹസനൻ വജഅൽനാ സലാമ മിനല്ലാഹ് ഫഹുവ ജുംലത്തുൻ മുസ്തഅനിഫ.
3: നേരെ മറിച്ച്, ഇത് രണ്ടും രണ്ട് വാചകങ്ങളായി, രണ്ട് കാര്യങ്ങളായി പറയുമ്പോൾ ആ അർത്ഥം അവിടെ വരുന്നില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പുകഴ്ത്തി, അവർക്ക് അവരെ പ്രശംസിച്ചു. പിൽക്കാലക്കാരിൽ അവരുടെ മേൽ അല്ലാഹു സമാധാന ശാന്തി അവശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൃത്യമായി മനസ്സിലാക്കി അവനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അല്ലാഹുവിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുന്ന, ആ മാർഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്യുന്ന ആളുകളെ ശേഷക്കാരിൽ, പിൽക്കാലക്കാരിൽ അവരെ അല്ലാഹു ഉത്കൃഷ്ടരാക്കി മാറ്റും. അവരുടെ സൽകീർത്തി അല്ലാഹു അവശേഷിപ്പിക്കും. ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അവരെ വളരെ പ്രയാസപ്പെടുത്തിയ, അവരുടെ അനുയായികളെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന ഫിറഔൻ പിൽക്കാലക്കാരിൽ ക്രൂരനായി തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഫിറഔനിൻ്റെ കാലത്ത് അവരെ അടിച്ചമർത്തുകയും ദുർബലന്മാരാക്കുകയും ചെയ്ത ഫിറഔൻ, ഏറ്റവും മോശക്കാരായി കണ്ട ആ സമൂഹം പിൽക്കാലത്ത് സമൂഹത്തിൽ ഉത്കൃഷ്ടരായിട്ടാണ് അറിയപ്പെടുന്നത്. അല്ലാമ സഅദി റഹ്മതുള്ളാഹി പറയുന്നു,
5: തഹിയ്യത്തൻ ലി മൂസ വഹാറൂൻ മിൻ ഇൻദില്ലാഹി വസനാഉൻ.
3: മൂസ നബിക്കും ഹാറൂൻ നബിക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള അഭിസംബോധനയാകുന്നു അല്ലെങ്കിൽ അഭിവാദ്യമാകുന്നു ഈ സലാം എന്നത്. വദുആഉൻ ലഹുമ ബിസ്സലാമതി മിൻ കുല്ലി ആഫ. അതേപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ സുരക്ഷിതരാകട്ടെ എന്ന പ്രാർത്ഥനയുമാകുന്നു അത് എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. തുടർന്ന് 121-ാമത്തെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ, നിശ്ചയമായും നാം, കദാലിക അപ്രകാരം, നജ്സി നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ സുഹൃദവാന്മാർക്ക്. ബയാനു ഫദ്ലില്ലാഹി സുബ്ഹാനഹു വതആല ഇബാദഹു അല്ലദീന അഹ്സനു ഹൈസു യുജ്സീഹിം ബിൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ സുഹൃദവാന്മാരായ അടിമകൾക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ വചനത്തിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, നന്മ പ്രവർത്തിക്കുന്നവർക്കുണ്ട്, അൽ ഹുസ്ന ഏറ്റവും നല്ലത്, വസിയാദ അതുപോലെ തന്നെ വർദ്ധനവും ഉണ്ടായിരിക്കും. ഇവിടെ അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ബയാനു ഫദ്ലില്ലാഹി സുബ്ഹാനഹു വതആല അലൽ ഇബാദി മിൻ വജ്ഹിൻ ആഖർ വഹുവ അന്നഹു ഹുവല്ലദീ മന്ന അലൈഹിം ബിൽ ഇഹ്സാൻ. മറ്റൊന്ന്, ഈ അനുഗ്രഹം ചെയ്യാൻ, ഇഹ്സാൻ പ്രവർത്തിക്കാൻ അല്ലാഹ് അവർക്ക് തൗഫീഖ് നൽകി എന്നതാണ്. മുഫസ്സിരീങ്ങൾ ആ ഭാഗം വിശദീകരിക്കുന്ന നേരത്ത് പറയുന്നു, രണ്ട് തരത്തിൽ അല്ലാഹ് അവർക്ക് മിന്നത്ത് നൽകി, അനുഗ്രഹം ചെയ്തു. ഒന്നാമത്തേത്, നന്മ പ്രവർത്തിക്കാനുള്ള അവസരം, അതിനുള്ള തൗഫീഖ് അല്ലാഹ് അവർക്ക് പ്രദാനം ചെയ്തു. മറ്റൊന്ന്, ആ നന്മ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായി അല്ലാഹു അവർക്ക് പ്രതിഫലവും പ്രദാനം ചെയ്തു. ഇത് രണ്ടും അല്ലാഹു ചെയ്ത മിന്നത്തായി, അല്ലാഹുവിന് അനുഗ്രഹമായി തന്നെ വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അന്നല്ലാഹു അസ്സ വജല്ല ലാ യജ്സിൽ ആമില ലിശഖ്സിഹി. അല്ലാഹു ഒരു വ്യക്തി നന്മ ചെയ്തതുകൊണ്ട് ആ വ്യക്തിക്കല്ല, ആ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല അല്ലാഹുവിൻ്റെ പരാമർശം. വ ഇന്നമാ യജ്സീഹി ലിഅമലിഹി, മറിച്ച് ആ വ്യക്തി ചെയ്ത പ്രവർത്തനത്തിനാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. വലിഹാദ ബയ്യന അന്ന ഹാദൽ ജസാ ലാ യഖ്തസ്സു ബിമൂസ വഹാറൂൻ. അതുകൊണ്ടാണ് അല്ലാഹു ഈ ഇഹ്സാൻ, അല്ലാഹു നൽകുന്ന പ്രതിഫലം ഈ രണ്ടു പേർക്കും ഈ പ്രവാചകന്മാർക്കും മാത്രമായി ചുരുക്കി പറയാതിരുന്നത്. ബൽ ഹുവലി കുല്ലി ഇൻസാനിൻ മുഹ്സിൻ, എല്ലാ മുഹ്സിനായ മനുഷ്യനും ഇതുപോലെ പ്രതിഫലം നൽകും അല്ലാഹു. അതാണ് ഇന്ന, തീർച്ചയായും നാം, കദാലിക മൂസാക്കും ഹാറൂനിനും അലൈഹിമസ്സലാം അവർക്ക് പ്രതിഫലം നൽകിയതുപോലെ തന്നെ, നജ്സിൽ മുഹ്സിനീൻ, എല്ലാ മുഹ്സിനീങ്ങൾക്കും നാം പ്രതിഫലം നൽകും എന്ന് പറയാൻ കാരണം. സഹോദരങ്ങളെ, സഹോദരികളെ, ഇഹ്സാൻ ചെയ്യുന്നവരിൽ, നന്മ പ്രവർത്തിക്കുന്നവരിൽ, സുഹൃദവാന്മാരാകാൻ തയ്യാറാകുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു അതിന് മിന്നത്ത് നൽകിയാൽ, അല്ലാഹു അതിന് അനുഗ്രഹം ചെയ്താൽ, ആ അല്ലാഹുവിനോടുള്ള ശുക്ർ നാം രേഖപ്പെടുത്തണം. മാത്രമല്ല, അത് മുഖേന അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന് നാം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും വേണം. മാത്രമല്ല, അല്ലാമ സഈദ് റഹ്മത്തുള്ള പറയുന്നു, കമാ ജസൈനാഹുമൽ ജസാ അൽ ഹസൻ, നാം അവർക്ക് അവർ നന്മ ചെയ്തത് കാരണം, നജ്സിൽ മുഹ്സിനീന മിൻ ഇബാദിനൽ മുഖ്ലിസീന ലനാ ബിസ്സിദ്ഖി വൽ ഈമാനി വൽ അമൽ. അവർ ഇഹ്സാൻ ചെയ്തത് കാരണം അവർക്ക് നാം വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുന്നു, അഥവാ നിഷ്കളങ്കമായിക്കൊണ്ട് നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് ബിസ്വിദ്ഖി, സ്വിദ്ഖ് കൊണ്ടും സത്യസന്ധത കൊണ്ടും, വൽ ഈമാനി അതേപോലെ തന്നെ സത്യവിശ്വാസം കൊണ്ടും, വൽ അമലി സൽപ്രവർത്തനം കൊണ്ടും, നാം പ്രതിഫലം നൽകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്ന് 122-ാമത്തെ വചനത്തിൽ പറയുന്നു, വ ഇന്നഹുമാ, നിശ്ചയമായും അവർ രണ്ടാളും, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവരാണ്, അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. ഇന്നഹുമാ മിൻ ഇബാദിന റാസിഖീന ഫിൽ ഈമാൻ. അലമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നത് അപ്രകാരമാണ്, തീർച്ചയായും അവർ രണ്ടുപേരും വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരാകുന്നു. അസ്സനാഉ അലൽ മുഅ്മിൻ അല്ലദീ ഹഖഖ ഉബൂദിയത്തല്ലാഹി ലിഖൗലിഹി ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരാകുന്നു അവർ എന്ന് പറഞ്ഞതിലൂടെ അല്ലാഹുവിന് അടിമത്വം ചെയ്ത, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന, ആ വിഷയത്തിൽ അത് അന്വർത്ഥമാക്കിയ ആളുകളാകുന്നു അവർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സിരീങ്ങളും പറയുന്നു. അന്നൽ ബഷറ മഹ്മാ അലത് മൻസിലതുഹും വമർതബതുഹും, മനുഷ്യൻ എത്ര ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർന്നാലും, ഫഹും ദാഖിലൂന ളിംനൽ ഉബൂദിയ, എല്ലാ മനുഷ്യരും അവർ അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാകുന്നു. അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ, അവന് അടിമത്വം കാണിക്കാൻ അവർ സന്നദ്ധരാകുന്നു. ലിഅന്ന മൂസാ വഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം മിൻ അകാബിരിൽ അംബിയാ, മൂസാ നബിയും ഹാറൂൻ നബിയും പ്രവാചകന്മാരിൽ ഏറെ ശ്രേഷ്ഠരായിരുന്നു. വമഅദാലിക് ഫഇന്നല്ലാഹ തആല വസഫഹുമാ, എന്നാൽ അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വിശേഷിപ്പിച്ചു ഈ രണ്ട് പ്രവാചകന്മാരെയും, ബിൽ ഉബൂദിയത്തി ലഹു സുബ്ഹാനഹു വതആല, അവർ അള്ളാഹുവിന് അബദുകളാകാൻ, അള്ളാഹുവിന് അടിമകളായി ജീവിക്കാൻ അവർ തയ്യാറായി. അതാണ് ആ പ്രവാചകന്മാരെ അള്ളാഹു എടുത്തു പറഞ്ഞ, അവരുടെ വിശേഷണമായി പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വമിനൽ മഅലൂം അന്ന വസ്ഫൽ ഇൻസാൻ ബിൽ ഉബൂദിയത്തി ലില്ലാഹി ഷറഫുൻ ലഹു വഇസ്സുൻ, തീർച്ചയായും ഒരു മനുഷ്യൻ അള്ളാഹുവിന് അബദാകാൻ, അള്ളാഹുവിന് അടിമത്വം സ്വീകരിക്കാൻ സന്നദ്ധനാകുന്നതിലൂടെ അവൻ ശ്രേഷ്ഠനും പ്രതാപവാനും ആവുകയാണ് ചെയ്യുന്നത്. ലിഅന്നഹു മാ മിൻ ഇൻസാനിൻ ഇല്ലാ വഹുവ അബ്ദുൻ, ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ അടിമയായി തന്നെയാണ് ജീവിക്കുന്നത്. ഇമ്മ അയ്യക്കൂന അബ്ദുൻ ലി ഹവാഹു വ ഇമ്മ അയ്യക്കൂന അബ്ദുൻ ലി മൗലാഹ്, ചില ആളുകൾ തൻ്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. മനസ്സിൽ തോന്നുന്നത് എന്താണോ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, അതനുസരിച്ചു കൊണ്ട് അവൻ ജീവിക്കുന്നു, വിധിവിലക്കുകളെ പാലിക്കാതെ. അപ്പോൾ അവൻ തൻ്റെ മനസ്സിൻ്റെ അടിമയായിട്ട്, ദേഹേച്ഛയുടെ അടിമയായി ജീവിക്കുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ, അയ്യക്കൂന അബ്ദുൻ ലിമൗലാഹ്, തൻ്റെ യജമാനനായ, തൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിന് അടിമയായിക്കൊണ്ട്, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ദാസനായിക്കൊണ്ട് ജീവിക്കുന്നു. വക്കുല്ലു ഇൻസാനിൻ ലഹു ഇറാദത്തുൻ വക്കുല്ലു ഇൻസാനിൻ മുതഹരിക്കുൻ, എല്ലാ മനുഷ്യനും അവൻ്റേതായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുണ്ട്. വലാക്കിൻ മാ ഹിയൽ ഇറാദ വ ഇലാ ഐന തഹറുക്, എന്നാൽ എന്താണ് ഓരോരുത്തരുടെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, എന്താകുന്നു ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഇത് ചിന്തിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് പ്രവാചകന്മാരെക്കുറിച്ച് പരാമർശിച്ചത്, അവർ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട വിശ്വാസികളായ ദാസന്മാരാകുന്നു എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, നാം നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നാം നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ദേഹേച്ഛയുടെ അടിമകളായിട്ടാണോ, അതല്ല നമുക്ക് സകലമാന അനുഗ്രഹങ്ങളും കനിഞ്ഞരുളിയ നമ്മുടെ സ്രഷ്ടാവിൻ്റെ, അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണോ ജീവിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ ദാസന്മാരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു അസ്സോഫാത്ത് 119 മുതൽ 122 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുക്കുന്നവർ ഫൈഹ ഫൈസൽ അബഹ, മുഹമ്മദ് റനീഷ് ദമ്മാം. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ ഷഹ്നാസ് ചാത്തോത്ത്, അതോടൊപ്പം സുഹൈൽ ഇമ്പിച്ചിക്കോയ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദമ്മാമിൽ സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യത്തെ കോളറിലേക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും സലാം.
3: ആരാ ഇത് വിളിക്കുന്നത്?
4: ഫൈഹ ഫൈസൽ.
3: ഒന്നുകൂടി പറയാവോ, പേര് ഒന്നുകൂടി പറയാവോ? ഫൈഹ ഫൈസൽ. ഫൈഹ ഫൈസൽ, മോളെ എവിടുന്നാ വിളിക്കുന്നേ? അബുഹയിൽ നിന്നല്ലേ? മാഷാല്ലാ, മോൾക്ക് സുഖം തന്നെ അല്ലേ? അവിടെ വീട്ടില് ആരൊക്കെയുള്ളത് മോളുടെ കൂടെ? ഓക്കെ ഓക്കെ. മോള് എത്രയില്ല പഠിക്കുന്നത് സ്കൂളില്? 4-ലല്ലേ? ആ ഓക്കെ ഓക്കെ. അവിടെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണോ അബുഹയില്? ആ, നന്നായി പഠിക്കുവോ മോള് സ്കൂളിലൊക്കെ? ആ മാഷാല്ലാ. അപ്പൊ മോൾക്ക് കൂടെ വീട്ടിലാരുള്ള ഒരു ഇത്താത്ത ഉണ്ടെന്നാ പറഞ്ഞത്? ആ ഓക്കെ. ഇത്താത്ത എത്രയില്ല പഠിക്കുന്ന മോളുടെ? 8-ല്. ആ ഓക്കെ, നല്ല തന്നെ. നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണോ? ഒന്ന് കളിക്കൊക്കെ ചെയ്യോ വീട്ടിൽ നിന്ന്? ആ, വീട്ടിൽ വേറെ പരിസരത്തൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട്, ഐ മീൻ കൊറോണ ഒക്കെ ആയതുകൊണ്ട് കളിക്കാനൊക്കെ കൂട്ടുകാരുണ്ടോ? സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ആ ഇൻഷാല്ലാ. മോള് ഇവിടെ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എങ്ങനെയാ മോൾ അറിഞ്ഞത്? ഇത്താത്ത മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മാഷാല്ലാ. അപ്പൊ ഇത്താത്തയിലൂടെയാണ് അറിഞ്ഞത് അല്ലേ? ആ നല്ല തന്നെ, നല്ല തന്നെ. സന്തോഷം വിളിച്ചതിൽ കേട്ടോ. മോള് എത്ര വരെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്? അമ്മ ജുസ് മുഴുവനായിട്ട് അറിയാമല്ലേ? മാഷാല്ലാ. അപ്പൊ ഇവിടുത്തെ പ്രോഗ്രാമിന്റെ എങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് അറിയാവോ? മോക്ക് അറിയാവോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ നിയമങ്ങളൊക്കെ? ഓക്കെ, 3 ചോദ്യങ്ങളാണ് മോളോട് ചോദിക്കുക. ഏ, ഈ 3 ചോദ്യങ്ങളും മോൾക്ക് അറിയാവുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക. ഓക്കെ ഓക്കെ. ഈ 3 ചോദ്യങ്ങൾക്കും മോൾ തെറ്റാതെ ഉത്തരം പറഞ്ഞാൽ മോള് ഈ മത്സരത്തിൽ വിജയിച്ചു, മോൾക്കൊരു സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. ഏ, അതുകൂടാതെ മോള് വീണ്ടും വീണ്ടും വിളിച്ച് 3 തവണ തുടർച്ചയായി വിജയിക്കുകയാണെങ്കിൽ, തുടർച്ചയായി അതായത് തോൽക്കാതെ, 3 തവണ വീണ്ടും പിന്നീട് വിളിക്കുന്ന സമയത്തൊക്കെ വിജയിക്കുകയാണെങ്കിൽ, തുടർച്ചയായി വിജയിക്കുകയാണെങ്കിൽ മോൾക്കൊരു വലിയ സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ഓക്കെ, 1-ാമത്തെ ചോദ്യം, മോൾക്ക് ഇവിടുന്ന് ഒരു 2 ആയത്ത് ഓതി കേൾപ്പിച്ചു തരും. മോൾ അതിനെ തുടർന്നുള്ള ആയത്ത് തെറ്റാതെ ഓതാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: السَّمَاوَاتِ وَالْأَرْضِ وَمَا بَيْنَهُمَا الرَّحْمَنِ لا يملكون منه خطابا.
1: ما شاء الله. കറക്റ്റ് ആണ് കേട്ടോ മോൾ ഓതിയത്, കറക്റ്റ് ആണ്, വളരെ ഭംഗിയായിട്ട് ഓതി. മാഷാല്ലാ. അപ്പൊ ഇൻഷാല്ലാ ഒന്നാമത്തെ ചോദ്യം മോള് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. രണ്ടാമത് ഇവിടെ നിന്നും ഒന്നോ രണ്ടോ ആയത്ത് ഓതി കേൾപ്പിച്ച് തരും, മോൾ അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് പറയണം. റെഡി? ഓക്കെ.

0: ഒന്നുകൂടി കേൾക്കണോ മോളെ? ഒന്നുകൂടി കേൾക്കണോ? സൂറത്തുൽ ബുറൂജ്. ആ മാഷാല്ലാ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം രണ്ടാമത്തെ ചോദ്യം മോള് ശരി ഉത്തരമാണ് പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ നിന്ന് ഒരു അധ്യായത്തിന്റെ പേര് പറഞ്ഞു തരും. ആ അധ്യായം മോൾ ഓതണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും. ആ സൂറത്ത് ഓതണം. ഓക്കെ, കാണാതെ ഓതണം കേട്ടോ.
1: സൂറത്തുൽ ഗാശിയ.

وجوه يومئذ خاشية عاملة ناصبة تصلى نار حامية.

0: മാഷാല്ലാ. ഓക്കെ, മോള് ഓതിയതെല്ലാം കറക്റ്റാണ്. ഓക്കെ, ആ മോള് നന്നായിട്ട് ഓതിയിട്ടുണ്ട്. നന്നായി ഖുർആൻ വളരെ പതുക്കെ തജ്വീദോടുകൂടി നന്നായി ഓതുന്നു. മാഷാല്ലാ. അപ്പം മോള് നന്നായി പഠിക്കുക. ഇപ്പൊ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ പിന്നത്തെ മത്സരത്തില് മോള് വിജയിയാണ്, മോൾക്കൊരു സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ, സന്തോഷായില്ലേ? ഓക്കെ, അപ്പം മുമ്പേ പറഞ്ഞതുപോലെ ഇതുപോലെ വിളിച്ച് മൂന്ന് തവണ തുടർച്ചയായി വിജയിക്കുകയാണെങ്കിൽ മോൾക്കൊരു വലിയ സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. ഫൈഹ മോളുടെ വിളി ഇവിടെ പ്രതീക്ഷിക്കും പ്രോഗ്രാമിലേക്ക്. ഓക്കെ, അപ്പൊ മോള് നന്നായി ഖുർആൻ പഠിക്കുക, ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കുക ഇതിനു മുമ്പോട്ടും. അപ്പം അത്തരം ഉയർന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മോൾക്ക് ചോദ്യങ്ങൾ വരും ആ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പം കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം വരും ഇൻഷാല്ലാ. അത് മാത്രമല്ല, ഫൈഹ മോളുടെ ഈ പാർട്ടിസിപ്പേഷൻ ഒരുപാട് കൊച്ചു കൂട്ടുകാർക്ക് നല്ല പ്രചോദനമാവും, അവർക്കും ഖുർആൻ പഠിക്കാനുള്ള ഒരു ആവേശം ഇൻഷാല്ലാ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം വീണ്ടും വിളിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു.
0: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
2: വഅലൈക്കും അസ്സലാം.
0: ഇതാരാണ് വിളിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോ ടെലികിസിലേക്ക്?
2: അമാനി.
0: അമാനി?
2: അമാനി മുഹമ്മദ് റനീസ്.
0: അമാനി മുഹമ്മദ് റനീസ് എവിടെ നിന്നാ വിളിക്കുന്നത്? ദമാമിൽ നിന്ന്. ആ ഓക്കെ, ഇവിടെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല, ആദ്യമായിട്ടാ വിളിക്കണേ.
0: ആദ്യമായിട്ടാ വിളിക്കുന്നത് അല്ലേ? ആ ഓക്കെ, അതാ ഒരു പരിചയമില്ലാത്ത പേര്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് കേട്ടോ. വിളിച്ചതിൽ സന്തോഷം ഇൻഷാല്ലാ, പക്ഷേ ഇനി തുടർച്ചയായി വിളിക്കണം. ഓക്കെ ഇൻഷാല്ലാ. എത്രയില പഠിക്കുന്നത് സ്കൂളില്?
2: സ്കൂളിൽ അഞ്ചില.
0: അഞ്ചില് അല്ലേ? ഓക്കെ, ദമാമിൽ എവിടെയാ താമസിക്കുന്നത്? അസ്കാൻ. ആ ഓക്കെ, ഖുർആൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്?
2: രണ്ട് ജുസാണ്, നബഅ ജുസും മുൽക്കു ജുസും.
0: നബഅ ജുസും മുൽക്കു ജുസും കാണാതെ അറിയാം അല്ലേ? ആ മാഷാല്ലാ, നല്ല കാര്യം. നാട്ടിൽ എവിടെയാ?
2: നാട്ടില് തൃശ്ശൂരാ.
0: തൃശ്ശൂര് അല്ലേ? ആ ഓക്കെ, തൃശ്ശൂര് എവിടെ?
2: തൃശ്ശൂര്
0: കൊടുങ്ങല്ലൂര്. ഓക്കെ, കൊടുങ്ങല്ലൂര് നന്നായി അറിയാവുന്ന സ്ഥലമാണ് അല്ലേ എല്ലാവർക്കും? കേരളത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. ഏ ഓക്കെ, നാട്ടിലടുത്തെങ്ങനെ പോയിട്ടുണ്ടോ?
2: ഇല്ല
0: ഇല്ല, കൊറേ ആയോ? ഇപ്പം കൊറോണ ഇതെല്ലാം ആയതുകൊണ്ട് കൊറേ ആയി ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? വെക്കേഷൻ ഒന്നും പോവാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാല്ലാ, പേടിക്കണ്ട, അള്ളാഹു നമുക്ക് നല്ലൊരു അവസരം തരും വളരെ അടുത്ത് തന്നെ. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, വീട്ടിൽ ഇവിടെ ആരൊക്കെയാ ഉള്ളത്?
2: ഉപ്പ, ഉമ്മ, പിന്നെ അനിയനും പിന്നെ അനിയത്തിയും.
0: മൂത്താള അമ്മാനിയാണ് അല്ലേ? ആ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇത് മത്സരത്തിൽ ഇപ്പൊ ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ ടെലികിസിലേക്ക്? ആ എവിടത്തേക്കാ വിളിച്ചതെന്ന് അറിയാവോ അമ്മാനിക്ക്? ആ പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ യുദ്ധമാമില്, അവിടത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഓക്കെ, അപ്പം നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, ഈ മത്സരത്തിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ അമാനിക്ക് ഒരു സമ്മാനം ലഭിക്കും. ഓക്കെ ഓക്കെ, അത് മാത്രമല്ല മൂന്ന് തവണ അമാനി തുടർച്ചയായി വിളിച്ചപ്പോഴൊക്കെ തോൽക്കാതെ ജയിക്കുകയാണെങ്കിൽ അമാനിക്ക് വേറൊരു വലിയ സമ്മാനം ഉണ്ടാവും. ഓക്കെ ഇൻഷാല്ലാ, അപ്പം അമാനിക്ക് സമ്മാനം നേടണ്ടേ? നോക്കാം നമുക്ക് അമാനിക്ക് സമ്മാനം നേടാൻ പറ്റുമോ എന്ന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ മൂന്ന് ചോദ്യങ്ങളിൽ ആദ്യം അമാനിക്ക് അറിയാവുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ആദ്യമായി ചോദിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ രണ്ട് ആയത്ത് അമാനിയെ ഓതി കേൾപ്പിക്കും. അമാനി അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഓതണം തെറ്റാതെ. റെഡി? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ.
3: أعوذ بالله من الشيطان الرجيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه.
2: എന്നും കൂടി ആയിട്ട് വെക്കും.

أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرون

0: الفجر أمامة يسأل أيان يوم القيامة. فإذا برق البصر وخسف القمر وجمع الشمس والقمر.
1: ما شاء الله أماني.
0: ഇതെല്ലാം
1: വളരെ കറക്റ്റാണ് കേട്ടോ.
0: അൽഹംദുലില്ല,
1: വളരെ നന്നായിട്ട് ഓതുന്നുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാന് കേട്ടോ. മാഷാ അല്ലാ, ഇതുപോലെ തന്നെ ഇന്ന് ഓതി പഠിക്കണം കേട്ടോ, കൂടുതൽ കൂടുതൽ മുഴുവൻ പഠിക്കണം, മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് അള്ളഹാനോട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ അമാനി നന്നായി പരിശ്രമിക്കണം കേട്ടോ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിലെ രണ്ട് ആയത്തുകൾ മോദി കേൾപ്പിക്കും, അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം, പേര് പറഞ്ഞാൽ മതി സൂറത്തിന്റെ. ഓക്കെ, ശ്രദ്ധിച്ച്
2: കേട്ടോളൂ. إنها لإحدى الكبر نذيرا للبشر.
1: ഹലോ,
0: ഒന്നുകൂടി
1: ശ്രദ്ധിച്ചോ. ഈ സൂറത്തിന്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ, അത് കേട്ടിട്ട്. ഓക്കെ,
2: أعوذ بالله من الشيطان الرجيم. كلا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر.
1: كتو ഏതാണ് സൂറത്ത്? കിട്ടും, ഓർത്തു നോക്കൂ. അമാനി പറഞ്ഞാട്ടെ, ഏതെങ്കിലും ഒരു ഏകദേശം തോന്നുന്ന ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞാട്ടെ. ഒരു ഓപ്ഷൻ കൂടി തരാം. തെറ്റിപ്പോയല്ലോ, ഒന്നുകൂടി പറ. സെക്കൻഡ് ചാൻസ് പറഞ്ഞോളൂ, ഒന്നുകൂടി ഓതി കേൾപ്പിക്കണോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോ. ഇനി തെറ്റാതെ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടുള്ളൂ.

0: الليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر كل نفس بما كسبت رهينة.
1: പറഞ്ഞോളൂ, ഒരു പേര് കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഒരു ഏകദേശം അമാനിക്ക് തോന്നുന്ന ഒരു പേര്, ഇത് ഇന്ന സൂറത്താണ് എന്ന് തോന്നുന്ന. വേഗം.
2: മാരിജ്?
1: മാരിജ് അല്ലല്ലോ, പോട്ടെ, സാരില്ല. ഇൻഷാ അല്ലാ ഒന്നുകൂടി നന്നായി പഠിക്കുക. ഇത് പഠിക്കുന്ന സമയത്ത് സൂറത്തിന്റെ പേരുകളൊക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഇത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. മനസ്സിലായില്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ഓക്കെ, ഇൻഷാ അല്ലാ, സാരില്ല, പോട്ടെ, അത് സാരില്ല. ഇനിയും വിളിക്കണം. അമാനി ഇവിടെ വിളിക്കണം, മത്സരത്തിൽ പങ്കെടുക്കണം. അമാനി നല്ലൊരു പാർട്ടിസിപ്പന്റ് ആണ്, വളരെ നന്നായിട്ട് ഓതുന്നു. ഇത്ര ചെറിയ കുട്ടി നന്നായി പഠിക്കുന്ന, നന്നായി ഭംഗിയായി ഓതുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലേക്ക് ഇനിയും വിളിക്കണം. ഓക്കെ, അള്ളാഹു കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളും ഊർജവും എല്ലാം തരട്ടെ അള്ളാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഈ കോളറോട് കൂടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇൻഷാല്ലാ, ഇവിടെ വിളിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാകും അല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്തത് ഫൈഹ ഫൈസൽ അബഹ, മുഹമ്മദ് റനീഷ് ദമ്മാം. അവതരിപ്പിച്ചത് ഷഹനാസ് ചാത്തോത്ത്, കൂടെ സുഹൈൽ ഇമ്പിച്ചുകോയ.
4: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.
7: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
6: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
8: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്ന് ഇരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടും

0: വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.

0: അറുപത്തിയൊന്നാം അധ്യായം സൂറത്തു സുഫിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അഷ്ഷത്തിരി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫത്ഹാണ്, നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ
പറയേണ്ടത്. അത് ഇസ്തിഇലാഹിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ. ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ. തായിൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ സാകിന നൂനിന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈആ തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഔ വല ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം ബിഗുന്ന ഷൈഔ വല ولا يقبل منها عدل ولا عدل دالن سكون قلقله ചെയ്യണം. ശരിക്കും കേൾക്കണം عدل ولا മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന عدل ولا تنفعها تنفعها നൂൻ സാകിനക്ക് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. تنفعها عين ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല ഇവിടെയും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വലഹും യുൻസ യുൻസ സാകിനാനൂന് ശേഷം സാദ് ഇഖ്ഫാ ബിഗുന്ന. പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വ ഇദിബ്തല ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദിബ്തല ബാഇന് സുക്കൂന് ദാലിന് കസർ വ ഇദി ദാലിന് കസർ പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന് വ ഇദിബ്തല വ ഇദിബ്തല വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദിബ്തല ഇബ്രാഹീമ മദ് മുൻഫസിൽ നാലഞ്ചു ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് റബ്ബുഹു ബികലിമാതിൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫ അതമ്മഹുൻ
മീമിന് ഷദ്ദ് മണിക്കണം, നൂന്നിന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ്, മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال اني جاعلك للناس للناس نون مشدد غنه نون شد മണിക്കണം اماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം اماما قال ومن ذريتي ساكنه نون ശേഷം ذال اخفا بغنه അവ്യക്തമാക്കി മണിക്കണം ومن ذريتي ഇനി ذريتي റ ഇന ശദ് ഉണ്ട് എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലായ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

0: وكان الله غفورا رحيما. الله أكبر.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: തുടർന്ന് പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ അഷ്ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ശബ്ദത്തിൽ.
2: വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: അല്ലാഹു
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആലു ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അവദ് അൽ ജുഹനി. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽബുദൈർ.
1: റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഇബ്രാഹിം മുതൽ സൂറത്തു നഹൽ കൂടിയ സൂറത്തുകളാണ് നാം ആസ്വദിച്ചത്. യൂസഫ് ബിൻ നോഹ അഹമ്മദിൻ്റെ ശബ്ദത്തിലാണ് നാം കേട്ടത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തു നൂഹ് 19 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ്.
3: വചനം 19.

0: ുവാൻ കടക്കുവാൻ, മിൻഹ അതിൽ നിന്ന്, സുബുലൻ വഴികളിൽ, ഫിജാജ വിശാലമായ വിസ്തീർണമായ, നിങ്ങൾക്ക് അതിൽ നിന്ന് വിസ്തീർണമായ മാർഗങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടി. 19-20 വചനങ്ങളുടെ വിശദീകരണം. വിരുപ്പിൽ യഥേഷ്ടം കിടക്കാം, ഉറങ്ങാം, സുഖിക്കാം, ഇരിക്കാം. അതുപോലെ തന്നെ ഭൂമിയും വസിക്കുവാൻ, ഉപജീവനമാർഗം തേടാൻ, വീടുപണിയുവാൻ, കൃഷി ചെയ്യാൻ, സഞ്ചരിക്കുവാൻ, നിരീക്ഷണം നടത്തുവാൻ, കിളച്ചുമറിക്കുവാൻ, അങ്ങനെ വേണ്ടതിനെല്ലാം സൗകര്യപ്പെടുമാറ് അല്ലാഹു ഭൂമിയെ പരന്ന് വിശാലമായതാക്കിയിരിക്കുന്നു. പാറ പോലെ ഉറച്ചതോ മണൽ പോലെ കിളറിയതോ ചേറുപോലെ അലിഞ്ഞതോ വനം പോലെ കാടുമൂടിയതോ മരുഭൂമി പോലെ ഒഴിഞ്ഞുകിടക്കുന്നതോ ആക്കിയില്ല. ഓരോരുത്തനും അവൻ്റെ ഹിതമനുസരിച്ച് വിഹരിക്കുവാനുള്ള മാർഗങ്ങളും വിശാലം തന്നെ. നാട്ടിലൂടെയും കാട്ടിലൂടെയും കരയിലൂടെയും സമുദ്രത്തിലൂടെയും മലയിലൂടെയും മരുഭൂമിയിലൂടെയും സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങളും അല്ലാഹു സജ്ജമാക്കിയിരിക്കുന്നു. കൂടാതെ വായുമാർഗവും ഇപ്പോൾ മനുഷ്യന് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു മനുഷ്യനു ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങളും അതേസമയത്ത് അല്ലാഹുവിൻ്റെ മഹത്വത്തിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളുമത്രേ. 950 കൊല്ലത്തോളം നൂഹ്നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ
1: സത്യവിശ്വാസത്തിലേക്ക്
0: ക്ഷണിച്ചുകൊണ്ടിരുന്നതിന്റെ സ്വഭാവമാണ് സംക്ഷേപരൂപത്തിൽ നാം മുകളിൽ കണ്ടത്. എന്നാൽ ആ ജനത അതിനു നേരെ കൈക്കൊണ്ട നയമെന്തായിരുന്നുവെന്ന് നൂഹ്നബി അലൈഹിസ്സലാം തന്റെ പ്രസ്താവനയിൽ തുടർന്ന് വിവരിക്കുന്നു. വചനം 21. വാക്കർത്തം. ഖാല നൂഹ്, നൂഹ് പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ, ഇന്നഹും നിശ്ചയമായും അവർ, അസൗനീ എന്നോട് അനുസരണക്കേട് കാണിച്ചു, വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു, മൻ യാതൊരുവരെ, ലം യസിദുഹു അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല, മാലുഹു തൻ്റെ സ്വത്ത്, വവലദുഹു തൻ്റെ സന്താനവും, ഇല്ല ഹസാറ നഷ്ടമല്ലാതെ.

0: നൂഹ് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. യാതൊരുവർക്ക് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ? അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വചനം 22. വാക്കർത്ഥം: വമകറു, അവർ കുതന്ത്രം പ്രവർത്തിക്കുകയും ചെയ്തു. മക്റൻ കുബ്ബാറ, വലുതായ കുതന്ത്രം.
1: വമകറു മക്റൻ കുബ്ബാറ,
0: വളരെ വലിയ കുതന്ത്രവും അവർ പ്രയോഗിച്ചിരിക്കുന്നു. വചനം 23. വാക്കർത്ഥം: വഖാലു, അവർ പറയുകയും ചെയ്തു. ലാ തദറുന്ന, നിശ്ചയമായും നിങ്ങൾ വിട്ടേക്കരുത്. ആലിഹത്തക്കും, നിങ്ങളുടെ ആരാധ്യവസ്തുക്കളെ, ദൈവങ്ങളെ. വല തദറുന്ന, വിട്ടേക്കുകയും അരുത്. വദ്ദൻ, വദ്ദിനെ. വലാ സുവാഅൻ, സുവാഅിനെയും അരുത്. വലാ യഗൂസ, യഗൂസിനെയും അരുത്. വയഊഖ, യഊഖിനെയും. വനസ്റ, നസ്റിനെയും.

0: വിട്ടേക്കരുത്. വദ്ദിനെയാകട്ടെ സുവാഇനെയാകട്ടെ നിങ്ങൾ വിട്ടേക്കരുത്. യഗൂസിനെയും യഊഖിനെയും നസറിനെയും വിട്ടേക്കുകയും അരുത്.
1: വചനം 24. വാക്കർത്ഥം: വഖദ് അദല്ലു, അവർ വഴിവിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കസീറൻ, വളരെ ആളുകളെ. വലാ തസിദി, നീ വർദ്ധിപ്പിക്കരുതേ. അദ്ദാലിമീന, അക്രമികൾക്ക്. ഇല്ലാ ദലാല, വഴിവിഴവല്ലാതെ.
2: وَقَدْ أَضَلُّوا كَثِيرًا وَلَا تَزِدِ الظَّالِمِينَ إِلَّا ضَلَالًا.
1: അവർ വളരെ ജനങ്ങളെ വഴിവിഴപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അക്രമികൾക്ക് വഴികേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ. 21 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എത്രമാത്രം മനോവേദനയോടുകൂടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെപ്പറ്റി അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടപ്പെടുന്നതെന്ന് ആലോചിച്ചു നോക്കുക. പ്രബോധനത്തിൽ അംഗീകരിക്കപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു നോക്കി. 950 കൊല്ലത്തോളം ഇടമുറിയാതെ, വിശ്രമമില്ലാതെ അദ്ദേഹം ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. സൂറത്തുൽ ഹൂദ് 40 ആയത്തിൽ പ്രസ്താവിച്ചതുപോലെ, അല്പമാത്രം ആളുകളല്ലാതെ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചില്ല. ആ ജനത വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, പരിഹാസം, ധിക്കാരം, അഹംഭാവം ആദിയായവയിൽ അവർ അതിരു കവിയുകയും ചെയ്തു. അവരിൽ നിന്ന് ഇനി ഒട്ടും നന്മ പ്രതീക്ഷിക്കുവാനില്ലെന്നും അവർ അവശേഷിക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് അക്രമവും മാർഗതടസ്സവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഈ അവസരത്തിലാണ് അദ്ദേഹം അവർക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. 26-27 വചനങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. 24 വചനത്തിലെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ താൽപര്യം അക്രമികളായ ആ ജനതയുടെ കുതന്ത്ര പ്രവർത്തനങ്ങളിൽ അവർക്ക് പരാജയം നൽകണമെന്നും അവരുടെ തോന്നിയവാസങ്ങൾക്കും അവർ മൂലമുണ്ടാകുന്ന ശല്യങ്ങൾക്കും അറുതി വരത്തക്കവണ്ണം അവർക്ക് വല്ല ആപത്തോ നാശമോ സംഭവിക്കണമെന്നും ആയിരിക്കാവുന്നതാണ്. തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സ്വത്തും മക്കളും നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലാത്തവർ എന്ന് 21 വചനത്തിൽ പ്രസ്താവിച്ചത് അവരിലുള്ള നേതാക്കളെയും ധനികന്മാരെയും കുറിച്ചാകുന്നു. പാമരന്മാരും സാധാരണക്കാരും അവരെ അനുകരിക്കുകയും പ്രേരണകൾക്ക് വഴിപ്പെടുകയും ചെയ്തു. ഇതാണ് 24 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം എന്തുതന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ ദൈവങ്ങളെ വിട്ടുകളയരുതെന്ന് നേതാക്കൾ മറ്റുള്ളവരെ നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ചാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞതെന്ന് സ്പഷ്ടമാണ്. അവയിൽ കൂടുതൽ പ്രധാനപ്പെട്ട 5 പേരുകളത്രേ 23 വചനത്തിൽ കാണുന്നത്. സജ്ജനങ്ങളായിരുന്ന ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിന്റെ പ്രേരണയനുസരിച്ച് ആദ്യം അവരുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ക്രമേണ അവ ആരാധ്യ ദൈവങ്ങളായി മാറുകയുമാണുണ്ടായതെന്നും ഇതേ പേരുകളിലുള്ള വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചാരത്തിൽ വന്നുവെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവക്ക് പുറമെ ലാത്ത, ഉസ്സ, മനാത്ത മുതലായ പല വിഗ്രഹങ്ങൾ അറബികൾക്ക് വേറെയും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഈ സൂറത്തിന്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. അല്ലാഹു പറയുന്നു. വചനം 25. വാക്കർത്ഥം: മിമ്മാ ഖതീഅതിഹിം, അവരുടെ തെറ്റുകളാൽ, കുറ്റങ്ങളാൽ. ഉഗ്രിഖു, അവർ മുക്കപ്പെട്ടു, അവർ നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലു, എന്നിട്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു. നാറൻ, അഗ്നിയിൽ.
0: ഫലം യജിദു, അപ്പോൾ അവർ കണ്ടെത്തിയില്ല, അവർക്ക് കിട്ടിയില്ല. ലഹും, അവർക്ക്, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനു പുറമെ, അൻസാറ, സഹായികളെ.

0: അവരുടെ തെറ്റുകളാൽ തന്നെ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർ തങ്ങൾക്ക് അല്ലാഹുവല്ലാതെയുള്ള സഹായികളെ കണ്ടെത്തിയില്ല. വചനം 25 വിശദീകരണം. നൂഹ്നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കാതിരുന്ന ആ ജനത ഒന്നടങ്കം ജലപ്രളയത്തിൽ നശിച്ചുപോയതും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന അല്പം സത്യവിശ്വാസികളും അദ്ദേഹവും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കപ്പലിൽ കയറി രക്ഷപ്പെട്ടതും പ്രസിദ്ധമാണല്ലോ. ഇത് അവർക്ക് ലഭിച്ച ഐഹിക ശിക്ഷയാണ്. പരലോകത്തിലോ നരകാഗ്നിയും. ഇതെല്ലാം അവരുടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ നിമിത്തമല്ലാതെ സംഭവിച്ചിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഫദ്ഖുലു നാറോ, എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെയും അവർ അതിന് അർഹരായി കഴിഞ്ഞിട്ടുള്ളതിനെയും ഉദ്ദേശിച്ചായിരിക്കാം. അല്ലെങ്കിൽ മുങ്ങി നശിച്ചതോടൊപ്പം തന്നെ അവരെ അള്ളാഹു യഥാർത്ഥത്തിൽ ഒരു അഗ്നിശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നും വരാവുന്നതാണ്. ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ഫിർഔനെയും അവൻ്റെ ആൾക്കാരെയും സംബന്ധിച്ച് അവർ രാവിലെയും വൈകുന്നേരവും നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നുണ്ടെന്ന് 40:46 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ഇടക്കാലത്ത് ആലമുൽ ബർസഖ് വെച്ച് മനുഷ്യന് സുഖമയമോ ദുഃഖമയമോ ആയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഖബറിലെ ശിക്ഷ അക്കൂട്ടത്തിൽ പെട്ടതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസ് മുഖേനയും സ്ഥാപിതമായിട്ടുള്ളതാണ്. അപ്പോൾ ജലപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടതു മുതൽ ആ ജനതയും ഫിർഔന്റെ ആൾക്കാരെ പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഗ്നിശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഫദ്ഖുലു, എന്നിട്ട് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാക്കിന്റെ ആദ്യത്തിൽ കാണുന്ന അവ്യയം ഫ നോക്കുമ്പോൾ മുങ്ങി നശിച്ചതിൻ്റെ ഉടനെ തന്നെ അഗ്നിപ്രവേശനവും സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുവാനാണ് ന്യായം കാണുന്നത്. കൂടാതെ മുക്കി നശിപ്പിച്ചതിനെക്കുറിച്ചും അഗ്നിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചും രണ്ടും തന്നെ ഭൂതകാലക്രിയ അൽമാദി ഉപയോഗിച്ചാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നതും. അല്ലാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്ത് നൂഹ് 19-25 വരെയുള്ള വചനങ്ങൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ക്ലാസുകളാണ് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന ഓരോ ആയത്തുകളും കൃത്യമായി പാരായണം ചെയ്യുകയും പല ആവൃത്തി പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവ മറന്നുപോകാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആയത്തുകൾ തീർച്ചയായും നമുക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നത്. ക്ലാസ്സെടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ തന്നെയായിരിക്കാം നമ്മളൊക്കെയും മിക്കവാറും പാരായണം നിർവഹിക്കുന്നത്. ഖിറാഅത്തിൻ്റെ സമയങ്ങളിൽ, തിലാവത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് വരാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് ചേരുകയാണ്. സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 119 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ല നമ്മൾ കഴിഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ 120-121 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക.

0: ولن ترضى سكون لنونين الشيشم تاء ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. വലൻ ദാദിൻ്റെ ഉച്ചാരണം, അത് ഇസ്തിഅല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ ഒരു ശബ്ദം വരേണ്ടത്. വലൻ ദാദ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹത്ത എന്നല്ല ഹ. ഹത്ത تتبع ملتهم قل إن എന്ന് അല്ല ഓതേണ്ടത്, قل إن കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. إن നൂൻ ഷദ് മണിക്കണം. ഹുദല്ലാഹി തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദല്ലാഹി ഹുവൽ ഹുദ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹ പ്രത്യേകമുണ്ട്, ശ്രദ്ധിക്കണം. ഹുദല്ലാഹി ഹുവൽ ഹുദ قل إن هدى الله هو الهدى ولئن اتبعت ഹംസക്ക് കസ്ര, നൂന്നി കസ്ര. ولئن اتبعت അതോടൊപ്പം عين സുക്കൂനാണ്. اتبعت എന്നോ അല്ലെങ്കിൽ تبعت എന്നോ ഒന്നും പറയരുത്. ولئن اتبعت أهواءهم മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ നിർബന്ധമായിട്ടും നീട്ടണം.
1: അഹ്വാഅഹും ഇനി അഹ്വാഅഹും ബഅദ സാകിന മീമിന് ശേഷം ബ ഇഖ്ഫാ ശഫവി,
0: ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹ്വാഅഹും
1: ബഅദ ബഅദ അല്ലദീ
0: അല്ലസി അല്ല അല്ലദീ ജാഅക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: ജാഅക മിനൽ ഇൽമി മിനൽ ഇൽമി മാലക്
0: നിർത്തുമ്പോൾ മാലക് എന്നിട്ട് മാലക മിനല്ലാഹി തിരിച്ച് ബാക്ക് നിർത്തിട്ട് ഓതണം.
1: മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ
0: മിൻ വ സാകിന മീമിന് നൂന്നു ശേഷം വ ഇദ്ഗാം ബിഗുന്ന
1: മിൻ വ
0: ഇങ്ങനെ ഓതണം മണിച്ചുകൊണ്ട്.
1: മിൻ വലിയ്യിൻ വല
0: ഇതെല്ലാം ഇദ്ഗാം ബിഗുന്നയാണ്, തൻവീന് അല്ലെങ്കിൽ നൂന്നു സാകിന ഇവ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: മിൻ വലിയ്യിൻ വല നസീർ
0: നസീറല്ല സ്വാദാണ്, റാഇനെ തർക്കീഖ് ചെയ്യണം അഥവാ നേർപ്പിക്കണം.
1: നസീർ
0: മിൻ വലിയ്യിൻ വല നസീർ ഇനി അടുത്തായത്
1: അല്ലദീന ആതൈനാഹുമുൽ കിതാബ
0: അല്ലസീന അല്ല അല്ലദീന ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓതേണ്ടതിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ ആയിട്ട് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി കൃത്യമായിട്ടുള്ള പാരായണം എന്നതിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത്
1: അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആതൈനാഹുമുൽ കിതാബ ആതൈനാഹുമുൽ കിതാബ
0: കിതാബ അല്ല കിതാബ
1: യത്ലൂനഹു യത്
0: തഅ്നെ ഖൽഖല ചെയ്യരുത്
1: യത്ലൂന അല്ല യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഹഖ്ഖ
0: ഹ തൊണ്ടയുടെ മധ്യഭാഗം ഖാഫ് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ തൊട്ടുമേലെ.
1: ഹഖ്ഖ തിലാവതി തിലാവതി ഉലായിക
0: മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബിഹ് വഖഫ് ചെയ്യുമ്പോൾ യുഅ്മിനൂന ബിഹ് കൂട്ടി ഓതുകയാണെങ്കിൽ യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹ്, ഇങ്ങനെ വമൻ യക്ഫുർ ബിഹി വമൻ യ സാക്കിന നൂന് ശേഷം യാ ഇത് ഗം ബിഗുന്ന നൂനിനെ യാഇലേക്ക് ഇത് ഗം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യക്ഫുർ ബിഹി, യക്ഫുർ ബിഹി അല്ല യക്ഫുർ ബിഹി. ഫഉലൈക മദ് മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഖാസിറൂൻ, ഹുമുൽ ഖാസിറൂൻ, ഖാസിറൂൻ ഖ ഖ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഹുമുൽ ഖാസിറൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ഇൻഷാല്ലാ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അർത്ഥമാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ഷക്കൂർ ക്ലാസ്സെടുക്കുകയായിരുന്നു ഇതുവരെ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പഠിക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിക്കാനും പാരായണം നിർവഹിക്കാനും സാധിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക

0: വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവട് വെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: لكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم
1: بيس قرآن راديو تنزيل വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയായിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായും പാരായണം ശ്രവിക്കുകയാണ് ഇന്നത്തെ തൻസീലിലൂടെ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കും അല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയയിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായുമുള്ള പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും

0: പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: Peace Radio. Tune to reality.
2: Peace Quran Radio. Tafsir Amani. In Tafsir Amani, Surat Nuh, 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
3: വചനം 26. വാക്കർത്ഥം: വഖാല നൂഹൻ, നൂഹ് വീണ്ടും പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർ, നീ വിട്ടേക്കരുതേ, അലൽ അർദി, ഭൂമിയുടെ മീതെ, ഭൂമിയിൽ, മിനൽ കാഫിരീന, അവിശ്വാസികളിൽ നിന്ന്, ദയ്യാറൻ, ഒരു വീട്ടുകാരനെയും ഗൃഹവാസിയെയും ഒരാളെയും.
4: وقال نوح رب لا تذر على الارض من الكافرين ديارا.
3: നൂഹ് വീണ്ടും പറഞ്ഞു, എൻ്റെ റബ്ബേ, അവിശ്വാസികളിൽപ്പെട്ട ഒരു പൗരനെയും ഭൂമിക്കുമീതെ നീ ബാക്കിയാക്കി വിട്ടേക്കരുതേ. വചനം 27. വാക്കർത്ഥം: ഇന്നക, നിശ്ചയമായും നീ, ഇൻ തദറുഹും, അവരെ നീ വിട്ടേക്കുന്ന പക്ഷം, യുദില്ലൂ, അവർ വഴിതെറ്റിക്കും, ഇബാദക, നിന്റെ അടിയാന്മാരെ, വലാ യലിദൂ, അവർ ജനിപ്പിക്കയുമില്ല, ഇല്ലാ ഫാജിറൻ, ദുർവൃത്തനെ അഥവാ തോന്നിയവാസിയെ അല്ലാതെ, കഫാറോ, സത്യനിഷേധക്കാരനായ, നന്ദി കെട്ടവനായ.

കാരണം നിശ്ചയമായും അവരെ നശിപ്പിക്കാതെ വിട്ടേക്കുന്ന പക്ഷം അവർ നിന്റെ അടിയാന്മാരെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. സത്യനിഷേധക്കാരായ ദുർവൃത്തരെയല്ലാതെ അവർ ജനിപ്പിക്കുകയും ചെയ്യുകയില്ല. 26-27 വചനങ്ങളുടെ വിശദീകരണം. ആ ജനതയെക്കുറിച്ച് ഒരു സൽപ്രതീക്ഷയ്ക്ക് അവകാശമില്ലാതിരുന്നതോ അവർ കൈക്കൊണ്ടുവന്ന അക്രമനയങ്ങളോ മാത്രമായിരുന്നില്ല അവർക്കെതിരിൽ അവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൂഹ്നബി അലൈഹിസ്സലാമയെ പ്രേരിപ്പിച്ചത്. ഭാവിയിൽ സത്യവിശ്വാസം സ്വീകരിക്കാനിടയുള്ള ആളുകളെ, ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി നിലവിലുള്ള ചുരുക്കം വ്യക്തികളെപ്പോലും ആ അക്രമികൾ വഴിപിഴപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും ആ ദുഷിച്ച ജനതയിൽ നിന്ന് ജനിച്ചു വളരുന്ന ഭാവി തലമുറകൾ അവരെപ്പോലെ ദുഷിച്ച ജനതയായിരിക്കുവാനേ മാർഗമുള്ളൂവെന്നും അദ്ദേഹത്തിൻ്റെ ദീർഘകാല പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ള അല്പം ചിലരല്ലാതെ മേലിൽ ആ ജനതയിൽ നിന്ന് ആരും വിശ്വസിക്കുന്നതല്ല എന്ന് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഹൂദ് 36 വചനത്തിൽ കാണാവുന്നതാണ്. ഈ പ്രാർത്ഥന അതിനുശേഷമായിരിക്കുവാനും ഇടയുണ്ട്. പ്രവാചകവര്യനായ നൂഹ്നബി അലൈഹിസ്സലാം തൻ്റെ ജനതക്കെതിരിൽ പ്രാർത്ഥന ചെയ്തതിൻ്റെ കാരണവും ന്യായവും ഇതിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാമല്ലോ. ഫിറാവുൻ്റെയും ആൾക്കാരുടെയും സത്യനിഷേധവും ധിക്കാരവും അതിരുകവിഞ്ഞു. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ പാടെ നശിച്ചപ്പോൾ അവർക്കെതിരിൽ മൂസാനബി അലൈഹിസ്സലാമയും പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ടെന്നും ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെട്ടുവെന്നും സൂറത്ത് യൂനുസ് 88-89 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നൂഹ്നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇപ്രകാരമാണ്. വചനം 28. വാക്കർത്ഥം: റബ്ബി, എന്റെ രക്ഷിതാവേ, റബ്ബേ, അഗ്ഫിർലീ, എനിക്ക് നീ പൊറുത്തു തരേണമേ. വലിവാലിദയ്യ, എന്റെ രണ്ട് ജനയിതാക്കൾക്കും അഥവാ മാതാപിതാക്കൾക്കും. വലിമൻ ദഖല, പ്രവേശിച്ചവർക്കും. ബൈത്തിയ, എന്റെ വീട്ടിൽ. മുഅ്മിനൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും. വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികൾക്കും. വല തസിദി, നീ വർദ്ധിപ്പിക്കുകയും അരുതേ. അല്ലാലിമീന, അക്രമികൾക്ക്. ഇല്ല തബാറോ, നാശമല്ലാതെ, നഷ്ടമല്ലാതെ.

0: എന്റെ റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവർക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു തരേണമേ. അക്രമികൾക്ക് നാശനഷ്ടമല്ലാതെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യരുതേ. 28 വചനത്തിന്റെ വിശദീകരണം. അവസാനമായി തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മറ്റെല്ലാ സത്യവിശ്വാസികളുടെയും പാപമോചനത്തിനു വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അവിശ്വാസികളെക്കുറിച്ചുള്ള പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ദുആ ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ടതുള്ള ഒരു മര്യാദ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പ്രാർത്ഥനയിൽ ആദ്യമായി സ്വന്തം കാര്യവും പിന്നീട് അവനവനുമായി കൂടുതൽ ബന്ധപ്പെട്ടവരുടെ കാര്യവും പ്രത്യേകം എടുത്തു പറയണം. അവസാനം പൊതുവിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നത്രേ അത്. എന്റെ വീട് ബൈത്തിയ എന്ന് പറഞ്ഞത് അദ്ദേഹവും സത്യവിശ്വാസികളും ഇബാദത്ത് ചെയ്തിരുന്ന പള്ളിയെ ഉദ്ദേശിച്ചാണെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. അദ്ദേഹം വസിച്ചിരുന്ന സ്വന്തം വീട് തന്നെയാണെന്നാണ് മറ്റൊരഭിപ്രായം. ഖുർആനിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാകുന്നതും ഇതാണ്. അല്പം ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാരെല്ലാം ശത്രുക്കളുമാണ്. ഈ നിലക്ക് അദ്ദേഹത്തിന്റെ ജനതയിലുള്ള ഒരു സത്യവിശ്വാസിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കാത്തവരായി ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലല്ലോ. ഒരു നബിവചനം ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: സത്യവിശ്വാസിയോടല്ലാതെ നീ ചങ്ങാത്തം കെട്ടരുത്. ഭയഭക്തനല്ലാതെ നിന്റെ ഭക്ഷണം തിന്നുകയും അരുത്. അബൂദാവൂദ്, ദാറുൽ ഖുത്നി, തിർമിദി എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നിന്റെ അടുത്ത കൂട്ടുകെട്ടും ബന്ധവും സത്യവിശ്വാസികളോടും സജ്ജനങ്ങളോടുമായിരിക്കണമെന്ന് താൽപര്യം. റബ്ബനാ ഗഫിർ ലനാ വലിവാലിദൈന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.
1: നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തു നൂഹ് 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ്.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: Radio Haramain Live. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16-45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് الشيخ بندر بليلا الحمد

ولقد خلقنا الإنسان ونعلم ما توسوس به نفسه.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാദിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

فضله ولتبتغوا من فضله ولعلكم تشكرون.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാതിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്തുബൈത്തി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനും ഒപ്പം പാരായണം ചെയ്യാനുമുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 100 മുതൽ 102 വരെയുള്ള വചനങ്ങൾ, അതിൻ്റെ പാരായണം നമുക്ക് നിർവഹിക്കാം അധ്യാപകനോടൊപ്പം. പാരായണം നിർവഹിക്കുന്നത് الشيخ خليفة الطنيجي.
1: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 100, 101, 102 വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ശൈഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത് 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وتركنا

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 108, 109, 110, 111 എന്നീ വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 107-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 108-ാമത്തെ വചനം വതറഖ്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ അഥവാ ഭാവി തലമുറകളിൽ, അദ്ദേഹത്തിൻ്റെ മേൽ നാം സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു.

ഒരു പേരാകുന്നു ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടേത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും തങ്ങൾ ഇബ്രാഹീമി മില്ലത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ലോകത്ത് പല മതവിഭാഗങ്ങളും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പൈതൃകം, അദ്ദേഹത്തിൻ്റെ പിൻഗാമിത്വം അവർ അവകാശപ്പെടുന്നു. ഏതായിരുന്നാലും ലോകത്ത് ആ നാമം അത് പുകഴ്ത്തപ്പെടുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വഅബഖൈന ലിഇബ്രാഹീമ സനാഅ ഹസന, ഇബ്രാഹീം നബിയുടെ നല്ല പേര് നാം ബാക്കിയാക്കി, ഫിൽ ഉമമി ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള സമൂഹങ്ങളിൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും ഈ സൂറത്തിൽ തന്നെ ഇതേ വചനം അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു. വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ മേൽ സൽകീർത്തി നാം പിൽക്കാലക്കാരിൽ ബാക്കിയാക്കി, ഉപേക്ഷിച്ചു. സൂറത്ത് സ്വാഫാത്തിലെ 78-ാമത്തെ ഈ വചനത്തിൽ നൂഹ് നബിയെക്കുറിച്ചാണ് അല്ലാഹു ഈ നിലയിൽ പരാമർശിച്ചത്. ലോകത്ത് തൗഹീദിനു വേണ്ടി, അല്ലാഹുവിൻ്റെ ഏകത്വം പ്രബോധനം ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഷിർക്കിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ചും, അവർ അപകടകരമായ അവസ്ഥയിലേക്കാണ് ചെന്നെത്തുക എന്നതും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രണ്ടു പ്രവാചകന്മാരാണല്ലോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അതേപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയും. ഇന്നും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും ചൊല്ലുന്ന ആളുകൾ പോലും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആദർശം പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വൈമനസ്യം കാണിക്കുന്നവരാണ്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ മുംതഹനയിൽ കാണാം, നിങ്ങൾക്ക് ഇബ്രാഹീം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, ഇന്നാ ബുറഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും ഒഴിവാകുന്നു. മാത്രമല്ല, ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ശത്രുത പ്രകടമാകുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുവാൻ, കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ നിയുക്തരായവരാണ്. ആ പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെടുന്ന മുസ്ലീങ്ങളായ സഹോദരന്മാർ പോലും അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക്, അല്ലാഹുവിന് മാത്രം അർഹിക്കുന്ന ഇബാദത്തിൻ്റെ അംശങ്ങൾ വകവച്ചു കൊടുക്കുമ്പോൾ, പ്രാർത്ഥനയാകട്ടെ നേർച്ചയാകട്ടെ അതേപോലെയുള്ള ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവച്ചു കൊടുക്കുമ്പോൾ, അത് ഇബ്രാഹീമി മില്ലത്തിന് കടകവിരുദ്ധമാകുന്നു. തങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സഹായം തേടുന്നുവെങ്കിൽ, അവരാരും അല്ലാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും എന്നു മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തൗഹീദിനെ കീഴ്മേൽ മറിക്കുന്ന, ഷിർക്കും തൗഹീദും കൂട്ടിക്കുഴക്കുന്ന അത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ശുദ്ധ തൗഹീദിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കും. തുടർന്ന് പറയുന്നു, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ സമാധാനം ശാന്തി, അലാ ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീം നബിയുടെ സൽകീർത്തി പിൽക്കാലക്കാരിൽ ഉപേക്ഷിക്കും,

0: അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ചില തഫ്സീറുകളിൽ പറഞ്ഞത് ഈ കാര്യമാകുന്നു, അഥവാ അദ്ദേഹത്തിൻ്റെ മേൽ സമാധാന ശാന്തി എല്ലാവരാലും പറയപ്പെടും. വസലാമൻ ഫിൽ ആഖിരീൻ സനാഅൻ ഹസനൻ യുസ്ന അലൈഹി ബിമാ ഹസല മിൻഹു മിനദ്ദഅവതി ഇലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു എന്ന കാരണത്താൽ. വസ്സബ്രി അലൽ ബലാഇ അല്ലദീ ഹസല ലഹു ബിഗൈരി ഇഖ്തിയാരിഹി വസ്സബ്രി അലൽ ബലാഇ അല്ലദീ ഹസല ലഹു ബിഇഖ്തിയാരിഹി. താൻ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ തൗഹീദിൻ്റെ മഹത്വവും ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ സമൂഹം തനിക്കേൽപ്പിച്ച കടുത്ത ശിക്ഷകൾ അത് ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിൽ പതറാതെ ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും ആ പ്രവാചകൻ എല്ലാവരാലും പുകഴ്ത്തപ്പെടും. നമുക്കറിയാം, സൂറത്തുൽ അംബിയായിലെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹുവിൻ്റെ ഏകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആ ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നവരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവക്കൊന്നും സഹായം ചെയ്യാനോ ഉപദ്രവമേൽപ്പിക്കാനോ കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവയെ നശിപ്പിച്ചതിനു ശേഷം അവർ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് ആ വചനത്തിൽ പറയുന്നത്, ഹരിഖൂഹു വൻസുറൂ ആലിഹതകും, നിങ്ങളവനെ കരിച്ചു കളയുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവീൻ. ഈ നിലയിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തന രംഗത്ത് കടുത്ത പരീക്ഷണത്തിന് മുമ്പിൽ ക്ഷമ കൈക്കൊണ്ടു. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിലും പതറാതെ അദ്ദേഹം പിടിച്ചു നിന്നു. ഈ നിലയിൽ ലോകത്ത് എല്ലാവർക്കിടയിലും പുകഴ്ത്തപ്പെട്ട ഒരു പ്രവാചകനാകുന്നു അദ്ദേഹം. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, സലാമുൻ അല ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ മേൽ സമാധാനം. തുടർന്ന് ആ പ്രവാചകനെക്കുറിച്ച് തന്നെ പറയുന്നു, ആ പ്രവാചകന് കൊടുത്ത അല്ലാഹു ചെയ്ത അനുഗ്രഹവും പ്രതിഫലവും എടുത്തു പറഞ്ഞതിനു ശേഷം, കദാലിക നജ്സി, അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഈ വചനം ഇതിനു മുമ്പും അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സന്നദ്ധരാകുന്ന അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകും. ഇബ്രാഹിം നബിയെപ്പോലെ അദ്ദേഹം കാണിച്ച ക്ഷമ, ആരൊക്കെ ആ മാർഗം അവലംബിച്ചുകൊണ്ട് ക്ഷമിക്കാൻ സന്നദ്ധരാകുന്നുവോ അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഫഖത് അൽ ഉമമു അലസ്സനാഇ അലൈഹി വഅലാ അല്ലാ യുആബ്, എല്ലാ സമൂഹങ്ങളും ഇബ്രാഹിം നബിയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ആരും സന്നദ്ധരായിട്ടില്ല. വലിഹാദ ഖാൽ സലാമുൻ അലാ ഇബ്രാഹീം, അതുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹീമിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞത്. മാത്രമല്ല, സ്വഹീഹായ ഹദീസിൽ കാണാം, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അത്തഹിയാത്തിൽ തശഹുദിൽ നാം ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട്. അസ്സലാമു അലൈന, നമ്മുടെ മേൽ അല്ലാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, സദുവൃത്തരായ അല്ലാഹുവിൻ്റെ ദാസന്മാരുടെ മേലും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക്കും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങളിലാരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഖദ് സല്ലംതും, അതുവഴി നിങ്ങൾ സലാം പറഞ്ഞിരിക്കുന്നു. അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ, എല്ലാ സദുവൃത്തരായ ദാസന്മാർക്കും. ഫിസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തശഹുദിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരിൽ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ സ്വാലിഹീങ്ങളുടെയും പേരിൽ. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നമസ്കരിക്കുന്ന ഓരോ വിശ്വാസികളും നമുക്കു വേണ്ടി സലാം പറയുന്നുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ സലാം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വാലിഹ് എന്ന പദവിയിൽ നമ്മളും ഉൾപ്പെടണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഈ വചനം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, തർഗീബൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ആഗ്രഹം ജനിപ്പിക്കലാകുന്നു ഇത്. ഫിൽ ഇഹ്സാൻ, നന്മ പ്രവർത്തിക്കാൻ വേണ്ടി. ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രതിഫലാർഹമായ പുണ്യകരമായ ഒരു കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ വിശ്വാസമുള്ള ആളുകളിൽ അത് പ്രചോദനമുളവാക്കും. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഫയുസ്തഫാദു മിൻഹാ, ആ കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ ഗുണമെടുക്കും, അതാണതിൻ്റെ പൊരുൾ. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അത് ആവർത്തിക്കുമ്പോൾ അതും വിശ്വാസികളിൽ ഭയമുണ്ടാക്കാൻ, ആ തെറ്റുകളിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ജാഗരൂകരാവാൻ അതവരെ പ്രേരിപ്പിക്കും. സൂറത്തുൽ മുർസലാത്തിൽ ഒരു വചനം അല്ലാഹു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് കാണാം. വൈലു യൗമഇദിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്ക് നാശം. ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിലൂടെ വിശ്വാസികളെ ജാഗരൂകരാക്കുക എന്നൊരു ലക്ഷ്യം ഇതിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്നതിലൂടെ ഇഹ്സാൻ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നു ആ ആവർത്തനമെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഇതേ സൂറത്തിൽ ഈ വചനം അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ അല്ലദീന അത്വാഉ അൽ ഉബൂദിയത ഹഖഹ, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥത കാണിച്ച, അതിനെ യാഥാർത്ഥ്യമാക്കിയ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നു അദ്ദേഹം എന്നർത്ഥം. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം യാഥാർത്ഥ്യമാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ താൽപ്പര്യപ്രകാരമുള്ള ജീവിതം നയിക്കുമ്പോഴാകുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും വിശ്വാസിയിലുണ്ടാകേണ്ട മര്യാദകളോ ഗുണങ്ങളോ വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങളോ ജീവിതത്തിൽ കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിശ്വാസം ആ മനുഷ്യന് ഉപകരിക്കുന്നതല്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും ഒരു യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇതാ ഈ പറയുന്ന ആളുകൾ മാത്രമാകുന്നു. അല്ലദീന ആമനു സുമ്മലം യർത്താബു, വിശ്വസിക്കുകയും പിന്നെ സംശയത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അഥവാ അല്ലാഹുവിലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും യഥാവിധി വിശ്വസിക്കുകയും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ടുതന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം അത് യഥാർത്ഥമാണെന്ന് പറയാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും പരാമർശിച്ച അവർ നമ്മളെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ, വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങൾ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ കൃത്യമായ സോഴ്സിൽ നിന്നും പഠിച്ചെടുക്കാനുള്ള അവസരം. സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായ തഫ്സീറുകളിൽ നിന്നുള്ള പഠനം. ഇപ്പോൾ നാം കേട്ടത് സൂറത്ത് സോഫാത്തിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
4: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിനവും വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ, അതിലെ വചനങ്ങളെ ആവർത്തനങ്ങൾ കൊണ്ട് മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പാരായണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണം നമ്മൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി. സാന്ദർഭികമായി ഒരു കാര്യമുണർത്തുന്നു, ഓരോ വചനങ്ങളും വ്യത്യസ്തങ്ങളായ ആവർത്തനങ്ങളോടെ കേൾക്കുമ്പോൾ അതിനോടൊപ്പം പാരായണം ചെയ്യാനും പരമാവധി അവയിലെ വചനങ്ങളെ മനഃപാഠമാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി നൽകണം? കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 മൂന്നര പേജുള്ള 22 ആയത്തുള്ളൂവെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أبدا عندنا سميع ب
4: إدغام
3: إقلاب هذا هذا تنوين شيشا باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടു കൂടി. അപ്പോൾ
4: സമീഉം ബസീർ
3: അല്ലദീന യുളാഹിറൂന മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ച് വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ അങ്ങനെ
4: മിൻകും മിൻ നിസ.
3: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസാഇഹിം
4: മിൻകും മിൻ നിസാഇഹിം.
3: ആ വീണ്ടും അതാ നിസാഇഹിമ്മ അവ മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇലഹാർ നൂനിസാക്കിനു ശേഷം ഹംസേൺ. അപ്പോൾ ഇലഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ. നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന തെന്മിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ, തെന്മിന് ശേഷം ഗാ, അപ്പോൾ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം. ثم يعودون لما قالوا فتحرير رقبة مي تنوين شاشة ميم بنا من قبل من قبل انت إخفاء إخفاء الله ماني كنا أبا رقبة من قبل

0: ആ മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് ഗാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. അഊദു
1: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله.
1: قد سمع

0: ذلكم توعظون به والله بما تعملون خبير
1: ذلكم توعظون به والله بما تعملون خبير
0: وآخر دعوانا الحمد لله رب العالمين
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

الله أعلم بما في أنفسهم إني إذا لمن الظالمين

يغويكم هو ربكم وإليه ترجعون أم يقولون افتراه

يحرقون ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه

أنه عمل غير صالح فلا تسألني ما ليس لك به علم

خائفه قالوا لا تخف إنا أرسلنا إلى قوم لوط

ലൂത്ത്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. യാ ഇബ്രാഹീമ അഅ്രിദ്.

صالح وما قوم لوط منكم ببعيد واستغفروا

محدود وما نؤخره إلا لأجل معدود.

فأما الذين شقوا ففي النار لهم فيها زفير وشهيق

وأسروه بضاعة والله عليم بما يعملون.

سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا

قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم

0: عند رب
1: പീസ് റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീറു സഅദിയുടെ മറ്റൊരു അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 92 അധ്യായം സൂറത്തുൽ ലൈലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 3 ഭാഗമായിട്ടാണ് ഇൻഷാല്ലാ സൂറത്തുൽ ലൈൽ നമ്മൾ മനസ്സിലാക്കുക. തഫ്സീറു സഅദിയുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുക. തഫ്സീറു സഅദിയുടെ ഇന്നത്തെ ഭാഗം നാം കേൾക്കുന്നത് സൂറത്തുൽ ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
3: സൂറത്തുൽ ലൈൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ. തഫ്സീറു സാദിയുടെ ക്ലാസ് നാം കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുല്ലൈലിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ ആയത്തുകളുടെയും വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ശ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി, പകൽ തന്നെയാണ്. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ്. അസ്സകറ, ആണിനെ. വൽ ഉൻസ, പെണ്ണിനെയും. ഇന്ന സഅയകും, നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം. യത്നം, പ്രവൃത്തി. ലശത്ത, വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. സൂറത്തുല്ലൈൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ പാരായണം, അതോടൊപ്പം അവയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ എഴുതിയെടുക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം.
1: രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു.
0: അൽഹംദുലില്ലാ, സൂറത്തുല്ലൈലിന്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി നാം ശ്രദ്ധിക്കുന്നത് ഇൻഷാല്ലാ തഫ്സീർ സഅദിയിൽ മഹാനായ നാസറുദ്ദീൻ സഅദി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയ ഭാഗമാണ്. അതിന് മലയാള പരിഭാഷ നൽകിയത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിന്റെ പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
2: മനുഷ്യരുടെ വ്യത്യസ്ത അവസ്ഥകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറയുന്നത്. രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രിയുടെ ഇരുട്ട് സർവസൃഷ്ടികളെയും ബാധിക്കുന്നു. അപ്പോൾ അവ അതിൻ്റെ താവളങ്ങളിലേക്കും താമസസ്ഥലങ്ങളിലേക്കും മടങ്ങുന്നു. മനുഷ്യർ അധ്വാനത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും വിശ്രമിക്കുകയും ചെയ്യുന്നു. പകലിനെ

0: തന്നെയാണ് സത്യം. അത് സൃഷ്ടികൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരതിൻ്റെ വെളിച്ചം പ്രയോജനപ്പെടുത്തി അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ഈ ആയത്തിലെ എന്നത് സംയോജക നാമം പരിഗണിച്ച് അർത്ഥം പറയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്രഷ്ടാവ് പരിശുദ്ധമായ സ്വന്തത്തെക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത് എന്ന് പറയാം. മറിച്ചാണെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിലെ മഹത്വത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നതായും പറയാം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിലും യുക്തിയുണ്ട്. ഓരോ ജീവിവർഗത്തിൻ്റെയും നിലനിൽപ്പിനും ശേഷിപ്പിനും വേണ്ടിയാണത്. അല്ലെങ്കിൽ ആ വർഗം പാടെ ഇല്ലാതാകുമായിരുന്നു. ആണിനും പെണ്ണിനുമിടയിൽ പരസ്പരം വൈകാരികമായ ഒരു ബന്ധം കൂടി അവനുണ്ടാക്കി. അവ രണ്ടും പരസ്പര പൂരകങ്ങളാക്കി. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. സത്യം ചെയ്തു പറയുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ അന്തരങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യത്തെയും അതിൻ്റെ തോതിനെയും താൽപ്പര്യത്തെയും പരിഗണിക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെ പരിഗണിക്കുമ്പോഴുമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ. എന്നെന്നും അവശേഷിക്കുന്ന ഉന്നതനായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എങ്കിൽ പ്രവർത്തനം ശേഷിക്കും. അത് പ്രവർത്തിക്കുന്നവന് പ്രയോജനപ്പെടുകയും ചെയ്യും. അതല്ല നശ്വരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ, അപ്പോൾ പ്രവർത്തനങ്ങൾ പാഴായിപ്പോകും. അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ്.
1: തഫ്സീർ സഅദി, മഹാനായ നസറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളുടെ പരിഭാഷ, അതിൻ്റെ വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. ഏതായാലും എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളോ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങളോ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾ കൃത്യമായിട്ടും അതിനുള്ള ശ്രദ്ധയും ക്ഷമയും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ സൂറത്തുൽ ലൈലിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: തഫ്സീറു സഅദി അവസാനിക്കുന്നു.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.